0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത്, സൂറത്തു സ്വാദ്, സൂറത്തു സുമർ എന്നീ അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 36-ാം അധ്യായം സൂറ യാസീനിലെ 60 മുതൽ 83 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് തമീർ ഇസ്ലാം.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരയണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്. അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ വിശുദ്ധ ഖുർആന്റെ സ്വരങ്ങളാൽ ആരംഭിക്കാം. ലോകപ്രശസ്ത കാര്യുകളുടെ ഹൃദ്യമായ പാരായണങ്ങളും ഖുർആൻ പഠനവുമായി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു യൂസുഫ് 1 മുതൽ 111 വരെയും സൂറത്തു റാദ് 1 മുതൽ 7 വരെയുമുള്ള ആയത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി പാരായണം നിർവഹിച്ചത്.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്. ദുനിയാവ്, അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത് ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്. അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio, tuned to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിൽ ഒന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇൻഷാ അള്ളാ ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യമായത് മുഴുവനായി പാരായണം ചെയ്യാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

فَيَسْتَحْيِي مِنْكُمْ فَيَسْتَحْيِي مِنْكُمْ

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത് വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
3: കച്ചവടക്കാരൻ,
2: അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്.
1: ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം ഖലീഫ അസ്സുനൈജിയുടെ ഖിറാഅത്ത്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ ആൽ ഇംറാൻ ഖലീഫ സുനൈജിയുടെ ഖിറാഅത്തായിരുന്നു ഇതുവരെ കേട്ടത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അധ്യായം 98 സൂറത്തുൽ ബയ്യിന. വ്യക്തമായ തെളിവ്. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1.
0: ലം യകുനി, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കുചേർക്കുന്നവരിൽ നിന്നും. ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുൻഫക്കീന, വേറിട്ടു പോരുന്നവർ, നീങ്ങി വിട്ടു പോരുന്നവർ. ഹത്താ തഅ്തിയഹും, അവർക്കു വരുന്നതുവരെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരെ അവിശ്വാസത്തിൽ നിന്നു വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: വചനം രണ്ട്.
2: റസൂലുൻ, അതായത് ഒരു റസൂൽ, മിനല്ലാഹി, അല്ലാഹുയിങ്കൽ നിന്ന്, യത്ലു, ഓതിക്കൊടുക്കുന്ന, സുഹഫൻ, ചില ഏടുകളെ, മുതഹറ, ശുദ്ധിയാക്കപ്പെട്ട, പരിശുദ്ധമായ.
3: റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹറ,
0: അതായത് ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ വന്നെത്തുന്നതുവരെ.
1: വചനം മൂന്ന്.
2: ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു, കുതുബുൻ, രേഖകൾ, ലിഖിതങ്ങൾ, ഖയ്യിമ, ചൊവ്വയുള്ളതായ, ശരിയായുള്ള, ബലവത്തായ.
3: ഫീഹ കുതുബുൻ ഖയ്യിമ,
0: വക്രതയില്ലാതെ ചൊവ്വായുള്ള പല ലിഖിത രേഖകൾ അവ ഉൾക്കൊള്ളുന്നു.
4: ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ കൊണ്ടുദ്ദേശം ഖുർആനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എഴുത്തും വായനയും അറിയാത്ത ആളായതുകൊണ്ട് അവിടുന്ന് ഏടു നോക്കി വായിച്ചു കൊടുക്കാറില്ല. അപ്പപ്പോൾ വരുന്ന വഹിയെ അപ്പപ്പോൾ തിരുമേനിക്ക് ഹൃദിസ്ഥമാകുകയും അത് ജനങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി അവ അതവസരങ്ങളിൽ തന്നെ എഴുത്തുകാർ മുഖേന ഏടുകളിൽ എഴുതി സൂക്ഷിക്കലും പതിവായിരുന്നു. ഇതുകൊണ്ടാണ് ഏടുകൾ ഓതിക്കൊടുക്കുന്നുവെന്ന് പറഞ്ഞത്. അവയിൽ അടങ്ങിയ നിയമങ്ങളും തത്വോപദേശങ്ങളുമാണ് ചൊവ്വായ ലിഖിത രേഖകൾ കൊണ്ടുദ്ദേശം. ഈ ആയത്തുകളുടെ സാരം ചുരുക്കത്തിൽ ഇപ്രകാരമാകുന്നു: യാതൊരു തരത്തിലുള്ള വക്രതയോ കോട്ടമോ ഇല്ലാത്തതും ശരിക്കും ചൊവ്വിനുള്ളതുമായ നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ചില ഏടുകളിലായി രേഖപ്പെടുത്തി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കുന്ന ഒരു റസൂൽ അഥവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവ്യക്തമായ തെളിവുകൾ സഹിതം വന്നെത്തുന്നതുവരെയും വേദക്കാരും മുശ്രിക്കുകളുമാകുന്ന അവിശ്വാസികൾ അവരുടെ ദുർമാർഗത്തിൽ ചിരകാലമായി ഉറച്ചുനിന്ന് വരികയായിരുന്നു. റസൂൽ വന്ന് ഖുർആൻ ഓതിക്കേൽപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് ചിലർ വേറിട്ട് പോന്ന് രക്ഷപ്പെടുവാൻ തുടങ്ങിയത്. മറ്റുള്ളവരാകട്ടെ ഭിന്നിപ്പിലും നിഷേധത്തിലും മുഴുകുകയും ചെയ്തു. അല്ലാഹു തുടർന്നു പറയുന്നു.
1: വചനം നാല്.
2: വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി വിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിൻ ബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്കു വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നതിനു ശേഷമായിട്ടല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല.
1: വചനം 5.
2: വമാ ഉമിറു,
0: അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല.
2: ഇല്ലാ ലിയഅബുദു,
0: അവർ ആരാധിക്കുവാനല്ലാതെ.
2: അല്ലാഹ,
0: അല്ലാഹുവിനെ.
2: മുഖ്ലിസീന ലഹു,
0: അവനു നിഷ്കളങ്കരാക്കിക്കൊണ്ട്.
2: അദ്ദീൻ,
0: മതത്തെ, മതനടപടിയെ, കീഴ്വണക്കത്തെ.
2: ഹുനഫാ,
0: ഖൃജുമാനസരായ നിലയിൽ, സത്യത്തിലേക്കു തിരിഞ്ഞും കൊണ്ട്.
2: വയുഖീമു,
0: അവർ നിലനിർത്തുവാനും.
2: അസ്സലാത്ത,
0: നമസ്കാരം.
2: വയുറ്റു,
0: അവർ കൊടുക്കുവാനും.
2: അസ്സകാത്ത,
0: സകാത്ത്.
2: വദാലിക,
0: അത്,
2: അതത്രേ.
0: ദീനു,
2: മതം,
0: നടപടി.
2: അൽ ഖയ്യിമ,
0: ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ.

0: അഥവാ കീഴ്വണക്കത്തെ അല്ലാഹുവിനു നിഷ്കളങ്കരാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും. അതത്രെ ചൊവ്വായ മാർഗത്തിന്റെ മതം അഥവാ നടപടി.
1: മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് വേദഗ്രന്ഥങ്ങളെപ്പറ്റി പരിചയമില്ലാത്തവരാകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല. എന്നാൽ വേദക്കാരുടെ നില അതല്ല. അവർ വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ളവരാണ്. അവയുടെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ പിഴച്ച് ദുർമാർഗത്തിൽ പതിച്ചുകൊണ്ടിരിക്കെയാണ് വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലും ഖുർആനും അവർക്ക് വരുന്നത്. അതേസമയത്ത് അറേബ്യയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു റസൂലിന്റെ വരവ് അവർ ചിരകാലമായി കാത്തുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ റസൂൽ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ വല്ല പൊരുത്തക്കേടുമുണ്ടോ? അതുമില്ല. ശിർക്കിന്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ ഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത്. അതുതന്നെയാണ് ഖുർആനും ശാസിക്കുന്നത്. എന്നിട്ട് പോലും വേദക്കാർ ഖുർആനിലും റസൂലിലും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. മാത്രമല്ല, അസൂയയും പകയും വെച്ചുകൊണ്ട് തങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ ശാസനകൾക്കും വർഗപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യ നടപടികൾക്കും വിരുദ്ധമായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഭിന്നിക്കുകയാണ് അവർ ചെയ്തത്. എല്ലാ ദുർമാർഗങ്ങളും വിട്ട് ഋജുവായ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവർ എന്നാണ് ഹുനഫ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതപാരമ്പര്യം സ്വീകരിച്ചവരുടെ വിശേഷണമായും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വേദക്കാർ തങ്ങളെപ്പറ്റി തങ്ങൾ ഹുനഫ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം നരകം തന്നെ. അള്ളാഹു പറയുന്നു,
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുറാന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുറാന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ ജുസ് വീതം കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 3 ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 3 ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 40-ാം അധ്യായം സൂറത്തുൽ ഗാഫിർ 6 മുതൽ 19 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ഖഹ്താനി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. ഇന്ന് 51 52 53 ആയത്തുകളാണ് എടുക്കുന്നത്.

ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള സ്വാഭാവികമായിട്ടുള്ള അബദ്ധങ്ങളും. വഇദ് വഅദ്ന ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ദ എന്നോ ദ എന്നോ ആവരുത്. വഇദ് വഅദ്ന വഇസ് വഅദ്ന അല്ല വഇദ് വഅദ്ന വഅദ്ന ഐന് ഐൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗത്തിൽ ആണ്. വഇദ് വഅദ്ന മൂസ അർബഈന മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്റിൽ നീട്ടാവുന്ന മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മുൻഫസിൽ. അർബഈന ലൈലതൻ ഥുമ്മ അർബഈന ഐന് ശ്രദ്ധിക്കണം. ലൈലതൻ ഥുമ്മ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലൈലതൻ ഥുമ്മ അതുപോലെ സുമ്മ എന്നതിൽ ഫാഇൻ്റെ ഉച്ചാരണം ഒരിക്കലും സീനായിട്ട് വരരുത്, അത് അർത്ഥം മാറും. സുമ്മ സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ സുമ്മത്തഖദ്തുമുൽ സുമ്മത്തഖദ്തുമുൽ ഇജില ഇജില ജീമിനെ ഖൽഖല ചെയ്യണം. മിം ബഅദി സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് ഖുർആനിൽ ഒരു ചെറിയ മീം കാണാൻ പറ്റും. നിം ബഅദി മിൻ ബഅദി എന്ന് ഓതരുത്, മിം ബഅദി. വ അൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വ അൻതും ളാലിമൂൻ ളാലിമൂൻ എന്നതിലെ ദാദ് ളാലിമൂൻ എന്ന രൂപത്തിലല്ല ഓതേണ്ടത്, വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. ളാലിമൂൻ എന്നാവരുത്, ളാലിമൂൻ. അടുത്ത ആയത്ത് ثم عفونا ثم ഇവിടെയും ث في ثو ثم ث ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ എന്നാൽ ദാലിനേക്കാൾ കൂടുതലായിട്ട് അല്പം പുറത്താവണം, അതാണ് സുമ്മ. സുമ്മ സീനാവരുത്, അർത്ഥം മാറും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം. സുമ്മ അഫൗന അഫൗന തൊണ്ടയുടെ മധ്യഭാഗമാണ് അയന്, അഫൗന അല്ല അഫൗന. സുമ്മ അഫൗന അൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻകും മീമുസാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് മുത്തമാസിലൈൻ. മുത്തമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരമാണ്, അവിടെ ഇത് ചെയ്യണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഒരേ അക്ഷരമാണ് ഇത് മുത്തമാസിലൈൻ. മിംബഅദി ഇവിടെയും ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിംബഅദി മിം ബഅദി ദാലിക ദാലിക അല്ല ദാലിക ലഅല്ലകും തഷ്കുറൂൻ തഷ്കുറൂൻ ഷീനിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തഷ്കുറൂൻ വഇദ് ആതൈന വഇദ് ആതൈന ദാലിന്റെ ഉച്ചാരണം വഇസ് അല്ല വഇദ് വഇദ് ദ ദി ദു اذ اذ واذ اتينا موسى الكتاب والفرقان والفرقان الا والفرقا ق തൊണ്ടയുടെ മുകൾ ഭാഗത്ത് കഴിഞ്ഞ് ആണ് ഖാഫിന്റെ മഖ്റജ് ചെറുനാക്കിന്റെ അടുത്തായിട്ട് ഖ. അപ്പോൾ والفرقان والفرقان لعلكم ലഅല്ലകും ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ലഅല്ലകും അല്ല ലഅ ലഅല്ലകും തഹ്തദൂൻ തഹ്തദൂൻ ലഅല്ലകും തഹ്തദൂൻ. ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, തഹ്തദൂൻ എന്ന് ലഅല്ലകും തഹ്തദൂൻ ഇങ്ങനെ ഓതിപ്പോകരുത്, തഹ്തദൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ നോക്കൂ, 51 വഅൻതും ളാലിമൂന
അടുത്തത് തഷ്കുറൂന, പിന്നെ തെഹ്തദൂന, എല്ലാം ഫത്തഹാണല്ലോ. അപ്പം നമ്മൾ നിർത്തുന്ന സമയത്ത് ദാലിമൂൻ സുക്കൂൻ, തഷ്കുറൂൻ സുക്കൂൻ, തെഹ്തദൂൻ സുക്കൂൻ, ഇങ്ങനെ സുക്കൂനിലാണ് നിർത്തുന്നത് കൊണ്ടാണ് അഥവാ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ വരുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതാണ് മദ്ദ് ആയതിൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 51, 52, 53 ആയത്തുകളാണ് ഉദിക്കൽപ്പിച്ചത്.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നു വേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ബലദിൻ്റെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അഹമ്മദ് നഫീസ്.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാരിഖ് 1-17 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഖാരി മജീദ് അസ്സമീൽ.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 492 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ശൈഖ് സഅദ് അൽ ഗാമിദി.

0: രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
1: ഈസ് ഖുർആൻ റീഡിൽ ഇനി ഹറമൈൻ ലൈവ്, മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാത്ത്.

0: ഹറംബെയ്ൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഓൺലൈനിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ സംവിധാനം, ആ പ്ലാറ്റ്ഫോം ഇന്ന് പലരും പല രീതിയിലാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പക്ഷം നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു മോശമായ വശമാണ്. ആ മോശമായ വശം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് സമൂഹത്തെ നയിക്കുന്നു എന്ന ഒരു പരാതി നമ്മളെല്ലാവരും പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. പക്ഷെ എന്താണ് പരിഹാരം? അതിന് പരിഹാരമെന്ന് പറയുന്നത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറഞ്ഞതുപോലെ, അതേ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നന്മ പ്രചരിപ്പിക്കാൻ, ധർമ്മം പ്രചരിപ്പിക്കാൻ, സദാചാരം പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. അതിനുള്ള ഒരു മൂർത്തമായ രൂപമാണ് വർഷങ്ങളായി ആ രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മഹനീയമായ സംരംഭമാണ് പീസ് റേഡിയോ എന്ന് പറയുന്ന സംവിധാനം. നിങ്ങളത് പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ പീസ് റേഡിയോ 24 മണിക്കൂറും ഓൺലൈനിൽ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, രാഷ്ട്രീയം, അങ്ങനെ തുടങ്ങി വൈവാഹിക കുടുംബ എല്ലാ മേഖലകളിലേക്കും കൃത്യമായി വെളിച്ചം നൽകുന്ന, ഈ ഓൺലൈനിലൂടെ വരുന്ന ചപ്പ് ചവറുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അതേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു കൃത്യമായ സംവിധാനമാണ് പീസ് റേഡിയോ എന്ന് പറയുന്ന സംവിധാനം. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇന്ന് വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ ശ്രോതാക്കളാകണം. അതോടൊപ്പം തന്നെ അത് 24 മണിക്കൂറും ഇവിടെ അതിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നത് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സംഭാവന കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമളാനിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നല്ലൊരു വിഹിതം ഈ ഒരു പീസ് റേഡിയോയുടെ ആ ദൈനംദിനമായ ചിലവിലേക്ക് നിങ്ങൾ അയച്ചു നൽകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ നൽകുന്ന സംഭാവനകൾ ഏറ്റവും ക്രിയാത്മകമായി, ഫലപ്രദമായി ഇതുപോലെയുള്ള സംരംഭങ്ങളിലേക്ക് നൽകാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, UPID എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി UPI എന്ന ബട്ടൺ പ്രസ് ചെയ്ത് UPI ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണമയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ ഇരുപത്തിയേഴാമത്തെ അധ്യായം സൂറത്തു നംലിലെ ഇരുപത്തിയഞ്ചാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രി

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 126 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 126 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിക്കുന്നത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു അൻആം 126 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 126 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: هذا القرآن يوحدنا لطريق الخير يوجهنا.
2: حفظ القرآن. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തു സ്വാഫാത്തിലെ 4 മുതൽ 8 കൂടിയ വചനങ്ങളുടെ പാരായണവും വിശദീകരണവും നമുക്ക് കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 4-ാമത്തെ വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നടത്തിയ സൃഷ്ടിയെക്കുറിച്ച്, അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയും ഓർമ്മിപ്പിക്കുകയും ആ സൃഷ്ടി നടത്തിയത് അള്ളാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ സൃഷ്ടാവായ അള്ളാഹു മാത്രമേ ആരാധന അർഹിക്കുന്നുള്ളൂ, പ്രാർത്ഥന അർഹിക്കുന്നുള്ളൂ എന്ന് ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു സ്ഥാപിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൻ നംലിലെ 59-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഖുലിൽ ഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹി ലദീന സ്തഫ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ അമ്മൻ ഖലഖ സമാവാതി വൽ അർദ് വ അൻസല ലകും മിനസ് സമാഇ മാഅ. അതല്ല, ആകാശത്ത് നിന്ന് ആരാണ് നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തരുന്നത്? ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ, എന്നിട്ട് കൗതുകമാർന്ന സസ്യങ്ങളെ ആരാണ് മുളപ്പിച്ചത്? ആരാണ് തോട്ടങ്ങളുണ്ടാക്കി തന്നത്? മാ കാന ലകും അൻ തുംബിതുഹാ തുംബിതു ഷജറഹാ, നിങ്ങൾക്ക് വൃക്ഷങ്ങൾ മുളപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. തുടർന്ന് അള്ളാഹു ചോദിക്കുന്നു,
6: അഇലാഹും മഅല്ലാഹ് ബൽഹും ഖൗമുൻ യഅദിലൂൻ.
5: ഈ ചോദ്യം സൂറത്തുൻ നംലിൽ ആവർത്തിച്ച് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾക്ക് വല്ല ആരാധ്യന്മാരുമുണ്ടോ? ബൽ, എന്നാൽ ഹും ഖൗമുൻ യഅദിലൂൻ, അവർ തെറ്റിപ്പോകുന്ന, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി തെറ്റിപ്പോകുന്ന ഒരു ജനവിഭാഗമാകുന്നു. അതുകൊണ്ട് കൃത്യമായി സൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ റബ്ബ്, ആ റബ്ബല്ലാത്ത ഒരാൾക്കും ആ റബ്ബല്ലാത്ത ഒരാളോടും എനിക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല, എൻ്റെ ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല എന്ന് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. അ ഇലാഹും മഅല്ലാ, അള്ളാഹുവിൻ്റെ കൂടെ വല്ല ആരാധ്യന്മാരുമുണ്ടോ? നമുക്ക് പറയാൻ സാധിക്കണം, ഇല്ല, എൻ്റെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാകുന്നു. തുടർന്നുള്ള വചനത്തിൽ വറബ്ബുൽ മഷാരിഖ് എന്നൊരു പ്രയോഗം കാണാം. റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മഷാരിഖ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ്. അതുപോലെ തന്നെ അവക്കിടയിലുള്ളതിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആകാശത്ത് ഉള്ള നക്ഷത്രങ്ങൾ, സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ തുടങ്ങിയ എല്ലാ സൃഷ്ടികളും ആ ഗണത്തിൽപ്പെടും. റബ്ബുൽ മഷാരിഖ് എന്ന് പറയാനുള്ള കാരണം, ഉദയസ്ഥാനം എന്നല്ല ഉദയസ്ഥാനങ്ങൾ എന്നാണ് ഖുർആന്റെ പ്രയോഗം. മഷ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം, അതിൻ്റെ ബഹുവചനമാകുന്നു മഷാരിഖ്, ഉദയസ്ഥാനങ്ങൾ. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ബഹുവചനമായി പ്രയോഗിച്ചത്? ഖുർആനിൽ പരിശോധിച്ചാൽ ഏകവചനമായിട്ടും റബ്ബുൽ മഷ്രിഖ് എന്നും, അതുപോലെ തന്നെ സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞതുപോലെ റബ്ബുൽ മഷ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ദ്വിവചനമായിട്ടും പ്രയോഗിച്ചിട്ടുണ്ട്. രണ്ട് ഉദയസ്ഥാനങ്ങൾ, രണ്ട് അസ്തമയസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ സൂറത്തുൽ മഅരിജിൽ കാണാം, ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മഷാരിഖി വൽ മഗാരിബ്, ഞാൻ സത്യം ചെയ്തു പറയുന്നു ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും റബ്ബിനെ കൊണ്ട്. അപ്പോൾ ഏകവചനമായും ബഹുവചനമായും അതുപോലെ തന്നെ ദ്വിവചനമായും മഷ്രിഖ് മഗ്രിബ് എന്ന പദങ്ങൾ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചത് കാണാം. മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിഅന്ന ശംസ കുല്ല യൗമിൻ ലഹാ മൻസിലുൻ, സൂര്യൻ എന്നും ഒരേ സ്ഥലത്തല്ല ഉദിക്കുന്നത്, അതിന് ചില സ്ഥാനങ്ങളുണ്ട്. ലാ തഊദു ഇലൈഹി ഇലാ മിസ്ലിഹി, ഒരിക്കൽ ഉദിച്ചയിടത്തേക്ക് പിന്നെ മടങ്ങി വരുന്നില്ല. മിനൽ ആമിൽ ഖാദിം, അടുത്ത വർഷം. അപ്പോൾ ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഉദയസ്ഥാനങ്ങൾ എന്നും അസ്തമയസ്ഥാനങ്ങൾ എന്നും പ്രയോഗിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. തുടർന്ന് ആറാമത്തെ വചനത്തിൽ
6: ഇന്നാ സയ്യന സമാ ദുനിയാ ബിസീനതിനിൽ കവാകിബ്,
5: ഇന്നാ സയ്യന, തീർച്ചയായും നാം അലങ്കരിച്ചിരിക്കുന്നു,
6: അസ്സമാ ദുനിയ,
5: അടുത്ത ആകാശത്തെ അഥവാ ഭൂമിയോടടുത്ത ആകാശത്തെ,
6: ബിസീനതിനിൽ കവാകിബ്,
5: നക്ഷത്രങ്ങളാകുന്ന അലങ്കാരങ്ങളെ കൊണ്ട്,
6: വഹിഫ്ലം മിൻ കുല്ലി ശൈത്വാനി മാരിദ്,
5: വഹിഫ്ലൻ, കാവലായിക്കൊണ്ടും സംരക്ഷണമായിക്കൊണ്ടും,
6: മിൻ കുല്ലി ശൈത്വാനിൻ,
5: എല്ലാ പിശാചുക്കളിൽ നിന്നും,
6: മാരിദ്,
5: ധിക്കാരികളായ. അപ്പോൾ ധിക്കാരികളായ എല്ലാ പിശാചുക്കളിൽ നിന്നും. വല്ലാഹു സുബ്ഹാനഹു വതആല ഖലഖ സബ്അ സമാവാത്തിൻ ത്വിബാഖ, ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ അള്ളാഹു ഏഴ് ആകാശങ്ങളെ അടുക്കുകളായി അഥവാ ഒന്നിനുമേൽ ഒന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. ഫസയ്യന സമാ അദ്ദുനിയ, അള്ളാഹു ഒന്നാം ആകാശത്തെ അഥവാ അൽ ഖരീബത്തു മിന്ന, ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയോടടുത്ത ആകാശത്തെ അവൻ അലങ്കരിച്ചിരിക്കുന്നു. സയ്യനഹാലിന്നാദുരീൻ, എന്താ അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർക്ക് നോക്കുന്നവർക്കൊരു അലങ്കാരമായിട്ട്. ഫസീനത്തു വൽ ജമാലു വൽ ഹുസ്നു ബിഷൈഇൻ മഖ്സൂദുൻ, ഏതൊരു വസ്തുവാകട്ടെ അത് ഭംഗിയുള്ളതാവുക എന്നത്, കൗതുകമുള്ളതാവുക എന്നത്, അഴകുള്ളതാവുക എന്നത് അത് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സൃഷ്ടികൾക്ക് അലങ്കാരത്തെ ഉദ്ദേശിക്കുന്നു. സൂറത്തുൽ കഹ്ഫിൽ കാണാം, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ, തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിന് അലങ്കാരമാക്കിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു നമുക്ക് അലങ്കാരമായിട്ടാണിത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ അഅ്റാഫിലെ 29-ാമത്തെ വചനത്തിൽ കാണാം, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ആദം സന്തതികളെ, നിങ്ങൾ എല്ലാ നമസ്കാര സന്ദർഭങ്ങളിലും നമസ്കാര സ്ഥലങ്ങളിലും നിങ്ങൾ അലങ്കാരങ്ങൾ സ്വീകരിക്കുക, ഭംഗി സ്വീകരിക്കുക. അപ്പോൾ അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു, തൻ്റെ ദാസന്മാർക്ക് അവൻ ഭംഗിയെ അനുവദിച്ചിരിക്കുന്നു. ഇസ്ലാമികമായ അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ടുള്ള എല്ലാ ഭംഗികളും ഇസ്ലാം അനുവദിച്ചതാണെന്നർത്ഥം. മാത്രമല്ല, ആകാശത്തിന് അലങ്കാരമാകുന്നു നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളില്ലാത്ത ആകാശത്തെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതെത്രമാത്രം ഭംഗിയില്ലാത്തതാണെന്ന്. ചില മുഫസ്സിറീങ്ങൾ പറയുന്നു, ഒരു സ്ത്രീ ആഭരണം അണിയുമ്പോൾ അവളുടെ അഴക് വർദ്ധിക്കുന്നു. ആഭരണങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോൾ അവൾ അഴക് ഇല്ലാത്തവളാകും, അല്ലെങ്കിൽ കുറഞ്ഞവളാകും. എന്നതുപോലെ ആകാശം നക്ഷത്രങ്ങളില്ലാത്തൊരവസ്ഥ ആകാശത്തിന് അലങ്കാരമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അള്ളാഹു ആകാശത്തെ നക്ഷത്രങ്ങളെക്കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് എടുത്തു പറഞ്ഞത്. അൽ മുറാദു, അതുപോലെ തന്നെ വഹിഫ്ലം മിൻ കുല്ലി ഷൈത്വാനി മാരിദ്, 7-ാമത്തെ വചനം, അതൊരു സംരക്ഷണമായിട്ടുമാകുന്നു എല്ലാ ധിക്കാരികളായ പിശാചുക്കളിൽ നിന്നും എന്നാണ് 7-ാമത്തെ വചനം അറിയിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ മുറാദു അൽ ആതി അഷദീദ് അല്ലദീ തമറദ അലാ റബ്ബിഹി വ അസാഹ്. ഇവിടെ ധിക്കാരിയായ പിശാചെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന കടുത്ത ധിക്കാരിയായ പിശാജ് എന്നാണ്. അതാണ് മാരിദ് എന്ന് പറഞ്ഞാൽ സാധാരണ ധിക്കാരിക്കല്ല അത് പറയാറുള്ളത്, കടുത്ത ധിക്കാരം കാണിക്കുന്ന ആള്. അള്ളാഹു സുബ്ഹാനഹു വതആല മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി, മൂന്ന് ഫവായിദുകൾക്ക് വേണ്ടിയാണ് നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയതെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഒന്ന്, സീനത്തൽ ലിസ്സമാ, ആകാശത്തിന് ഒരു അലങ്കാരമായിട്ട്. രണ്ടാമത്തെ കാര്യം ഖുർആൻ പറയുന്നു, ഹിഫ്ലുൽ ലഹാ, ആകാശത്തിനൊരു സംരക്ഷണമായിട്ട്. മൂന്നാമത്തെ കാര്യം, വ അലാമാത്തുൻ യഹ്തദി ബിഹന്നാസ്, മനുഷ്യർക്ക് വഴി കാണിക്കാനുള്ള ഒന്നായിട്ട്. സൂറത്തുൻ നഹലിൽ പറയുന്നു, വബിന്നജ്മിഹും യഹ്തദൂൻ, നക്ഷത്രങ്ങളെ കണ്ട് അവർ വഴി അറിയുന്നവരാകുന്നു. അഥവാ ദൂരയാത്ര നടത്തുന്ന ആളുകൾ, സമുദ്രത്തിലാകട്ടെ കരയിലാകട്ടെ, യാത്ര പോകുന്ന ആളുകൾ ദിശയറിയാൻ പലപ്പോഴും നക്ഷത്രങ്ങളെയാണ് അവലംബിച്ചിരുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൻ അൻആമിലും കാണാം, ഇവിടെ സൂറത്തുൻ നഹലിലും അള്ളാഹു എടുത്തു പറയുന്നു, വബിന്നജ്മിഹും യഹ്തദൂൻ, നക്ഷത്രങ്ങളെ കൊണ്ടവർ വഴി കണ്ടുപിടിക്കുന്നു, വഴി തിരിച്ചറിയുന്നു. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയാ ബിമസാബിഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, സൂറത്തുൽ മുൽക്കിലും അള്ളാഹു ഇതേ കാര്യം പറഞ്ഞത് കാണാൻ സാധിക്കും. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയാ, ഭൂമിയോടടുത്ത ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു, ബിമസാബിഹ, വിളക്കുകൾ കൊണ്ട്. വജഅൽനാഹ, അതിനെ നാം ആക്കിയിരിക്കുന്നു, റുജൂമൻ, എറിഞ്ഞാട്ടാനുള്ളത്. ലിഷയാത്വീൻ റുജൂമൻ ലിഷയാത്വീൻ, പിശാചുക്കളെ എറിഞ്ഞാട്ടാനുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു പറയുന്നു, വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യന്നാഹാ ലിന്നാദിരീൻ. വലഖദ് ജഅൽനാ, തീർച്ചയായും നാം ഉണ്ടാക്കിയിരിക്കുന്നു, ഫിസ്സമാ, ഈ ആകാശത്തിൽ, ബുറൂജ, ബുറൂജുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, നക്ഷത്രമണ്ഡലങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു, സഞ്ചാര പദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. തുടർന്ന് പറയുന്നു, വസയ്യന്നാഹാലിന്നാദിരീൻ, കാണുന്നവർക്ക് അത് അലങ്കാരമാക്കുകയും ചെയ്തിരിക്കുന്നു. വഹഫിദ്നാഹാ മിൻ കുല്ലി ശൈത്വാനിർ റജീം, അതേപോലെ അതിനെ എല്ലാ ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്നും, ആട്ടി അകറ്റപ്പെട്ട പിശാചുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഖുർആൻ പല ഭാഗത്തായി നമ്മളെ പഠിപ്പിക്കുന്നു. തുടർന്നുള്ള ആയത്തിൽ, ലാ യസ്മഊന ഇലൽ മലഇൽ അഅലാ വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്. ലാ യസ്മഊന, അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നില്ല, അഥവാ ശ്രദ്ധിച്ചു കേൾക്കാൻ അവർക്ക് കഴിയുകയില്ല. ഇലൽ മലഇൽ അഅലാ, അത്യുന്നത സമൂഹത്തിലേക്ക്, അഥവാ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായ മലായിക്കത്തുകളുടെ ആ സംഘമാണ്. അതാണ് ഇലൽ മല ഇൽ അഅല എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം. വയുഖ്ദഫൂൻ, അവർ എറിഞ്ഞാട്ടപ്പെടുന്നു, മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും. ഈ പദം യസ്മഊൻ എന്ന പദം ഭാഷാപരമായി അതിൻ്റെ അസുല് യതസമ്മഊൻ എന്നാണ്. ഉദ്ഗീമത്തിൽ, ഉദ്ഗീമത്തി താ ഉഫിസീൻ, ആ താ സീനിൽ ഇദ്ഗാം ചെയ്തതുകൊണ്ടാണ് യതസമ്മഊൻ എന്നത് യസ്മഊൻ എന്നായത്. തസമ്മ എന്ന് പറഞ്ഞാൽ ചെവി കൊടുത്തു, ശ്രദ്ധിച്ചു കേട്ടു എന്നാണ് അർത്ഥം. ലാ യസ്മഊന, അവർക്ക് ശ്രദ്ധിച്ചു കേൾക്കാൻ സാധ്യമല്ല. ഇലൽ മലഇൽ അഅല, അത്യുന്നത സമൂഹത്തിലേക്ക്, അഥവാ മലായിക്കത്തുകളുടെ സംഘത്തിലേക്ക്. വയുഖ്ദഫൂന, അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്യും. ആ പദം ഖദഫ യഖ്ദിഫു ഖദ്ഫൻ എന്നാണ് ആ പദത്തിൻ്റെ രൂപം. ഖദഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞാട്ടി, യഖ്ദിഫു എന്ന് പറഞ്ഞാൽ എറിഞ്ഞാട്ടുന്നു, ഖദ്ഫൻ എറിഞ്ഞാട്ടൽ, അതാണ് അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് യുഖ്ദഫൂന, മുദാരിഇൻ്റെ രൂപം. യുഖ്ദഫൂന മുദാരിഇൻ്റെ മജ്ഹൂൽ, അവർ എറിഞ്ഞാട്ടപ്പെടും. മിൻ കുല്ലി ജാനിബ്, ജാനിബ് എന്ന് പറഞ്ഞാൽ ഭാഗം, എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും. അൽ മലഉ ഫിൽ അസുലി അൽ ജമാഅ, മലഉ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു സംഘം എന്നാണ്. അതാണ് അൽ മലഉൽ അഅല എന്ന് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത്, അത്യുന്നത സമൂഹം അഥവാ മലായിക്കത്തുകൾ. ദീർഘമായ ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഖലല്ലാഹുൽ അംറ, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ, ഫിസ്സമാ, ഈ ആകാശത്ത് വച്ച്, ദറബത്തിൽ മലായിക്കത്തു ബി അജ്നിഹതിഹ ഖുദ്ആനൻ ലിഖൗലിഹി, അല്ലാഹുവിൻ്റെ കൽപ്പനയിൽ, അള്ളാഹുവിൻ്റെ വാക്കിൽ അതിനോട് ഭക്തി കാണിച്ചുകൊണ്ട്, വിനയം കാണിച്ചുകൊണ്ട് മലക്കുകൾ അവരുടെ ചിറകടിക്കും. ആ ചിറകടി കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ, ഒരു വെള്ള മിനുസമുള്ള പാറയിൽ ചങ്ങല വലിക്കുന്നത് പോലെയായിരിക്കും അതിൻ്റെ രൂപം, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം. ഫഇദാ ഫുസ്ഇഅ അൻ ഖുലൂബിഹിം ഖാലു മാദാ ഖാല റബ്ബുകും, അവരുടെ മനസ്സിൽ നിന്ന് ഭയം നീങ്ങിയാൽ അവർ ചോദിക്കും, എന്താണ് റബ്ബ് പറഞ്ഞത്? ഖാലു ലില്ലദി, അപ്പോൾ അവർ തമ്മ തമ്മിൽ പറയുകയാണ്, അൽ ഹഖ്, അല്ലാഹു സത്യമാകുന്നു പറഞ്ഞിരിക്കുന്നത്. വഹുവൽ അലിയുൽ കബീർ, അവൻ ഉന്നതനും മഹാനുമാകുന്നു. ഫയസ്മഉഹാ മുസ്തരിഖുസ്സംഇ, അപ്പോൾ ഈ മലക്കുകളുടെ ഈ സംസാരം കട്ട് കേൾക്കുന്നവർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. വ മുസ്തരിഖുസ്സം ഹാക്കദ യഉദു ഫൗക ബഅദിൻ, ഈ കട്ട് കേൾക്കുന്ന പിശാചുക്കൾ അട്ടിയായി മേൽക്കുമേൽ അവർ വന്നിരിക്കും. ആ പിശാചുക്കൾ കട്ട് കേൾക്കുന്നവർ മലക്കുകളുടെ ഈ സംസാരം കേൾക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ അവിടെ നിന്നവർ ആട്ടി ഓടിക്കപ്പെടുമെന്നാണ് ഹദീസിൽ തുടർന്ന് വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ശരിയായ അധ്യാപനങ്ങൾ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവുമായി അവൻ്റെ വിധികളും വിലക്കുകളും പ്രാവർത്തികമാക്കാനുള്ള താൽപ്പര്യത്തോടുകൂടി ആ ഗ്രന്ഥത്തെ സമീപിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും നന്നാക്കിയെടുക്കാൻ, വിശുദ്ധമാക്കിയെടുക്കാൻ അത് നമ്മളെ സഹായിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സാഫാത്തിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
7: نور على مر الزمان تألقا وأضاء للدنيا طريقا
8: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുറാന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുറാന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തുൽ അലഖിന്റെ 9 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
3: വചനം 9.
4: അറഅയ്ത, നീ കണ്ടുവോ, അല്ലദീ യൻഹ, വിരോധിക്കുന്നവനെ, നിരോധിക്കുന്നവനെ.
3: അറഅയ്തല്ലദീ യൻഹ,
4: നീ കണ്ടുവോ വിരോധിക്കുന്നവനെ.
3: വചനം 10.
4: അബ്ദൻ, ഒരു അടിയാനെ, അടിമയെ. ഇദാ സല്ല, അദ്ദേഹം നമസ്കരിച്ചാൽ, നമസ്കരിക്കുമ്പോൾ.
3: അബ്ദൻ ഇദാ സല്ല,
4: അതെ, ഒരു അടിയാനെ, വിരോധിക്കുന്നവനെ, അദ്ദേഹം നമസ്കരിക്കുമ്പോൾ.
5: ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ വിരോധിക്കുന്ന ആളെ നീ കണ്ടുവോ, എന്താണ് അവന്റെ നില?
3: വചനം 11.
4: ആറോ ഐത, കണ്ടുവോ, ഇൻകാന, അദ്ദേഹമാണെങ്കിൽ, അലൽ ഹുദ, സന്മാർഗത്തിൽ.
3: അറഅയ്ത ഇൻ കാന അലൽ ഹുദ,
4: കണ്ടുവോ അദ്ദേഹം അഥവാ ആ അടിയാൻ സന്മാർഗത്തിലാണെങ്കിൽ.
3: വചനം 12.
4: ഔ അമറ, അല്ലെങ്കിൽ കൽപ്പിച്ചുവെങ്കിൽ, ഉപദേശിക്കുകയാണ് എങ്കിൽ. ബിത്തഖ്വ, സൂക്ഷ്മതയെപ്പറ്റി, ഭയഭക്തിയെപ്പറ്റി.
3: ഔ അമറ ബിത്തഖ്വ,
4: അല്ലെങ്കിൽ അദ്ദേഹം സൂക്ഷ്മത അഥവാ ഭയഭക്തിയെപ്പറ്റി കൽപ്പിക്കുകയാണെങ്കിൽ.
5: അപ്പോൾ ആ വിരോധത്തിന്റെ നില എന്തായിരിക്കും? ആലോചിച്ചു നോക്കുക.
3: വചനം 13.
4: ആറോ ഐറ്റ, നീ കണ്ടുവോ, ഇൻകദബ, അവൻ കളവാക്കിയെങ്കിൽ. വറ്റവല്ല, തിരിഞ്ഞു കളയുകയും.
3: അറഅയ്ത ഇൻ കദബ വതവല്ല,
4: കണ്ടുവോ അവൻ അഥവാ വിരോധിക്കുന്നവൻ വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
3: വചനം 14.
4: അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ? ബി അന്നല്ലാഹ, അല്ലാഹു ആകുന്നു എന്ന്, യറ കാണുന്നു എന്ന്.
3: അലം യഅലം ബി അന്നല്ലാഹ യറ,
4: അവൻ അറിഞ്ഞിട്ടില്ലേ അല്ലാഹു കാണുന്നുണ്ടെന്ന്.
5: സാരം: ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരുവൻ വിലക്കുന്നു. എന്താണ് അവന്റെ നില? ആലോചിച്ചു നോക്കുക. ആ നമസ്കരിക്കുന്ന അടിയാൻ സന്മാർഗത്തിൽ നിലകൊള്ളുന്നവനോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിക്കുവാൻ ജനങ്ങളോട് കൽപ്പിക്കുന്ന ആളോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വാസ്തവത്തിലുള്ളതും. ആ വിലക്ക് എത്ര കടുത്തതും ശോചനീയവുമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അതേസമയത്ത് ആ വിലക്ക് ചെയ്യുന്ന ആൾ സത്യത്തെ കളവാക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞു മാറിപ്പോകുകയും ചെയ്യുന്നവനുമാണെങ്കിലോ അത് കൂടുതൽ കടുത്തതും ആപൽക്കരവുമായിരിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഇത്തരം ചെയ്തികളെക്കുറിച്ച് നടപടിയെടുക്കാതിരിക്കുകയില്ല എന്ന് അവൻ അറിഞ്ഞുകൂടെ? മുകളിൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് നമസ്കരിക്കുന്ന അടിയാൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും നമസ്കാരത്തിന് തടസ്സം ചെയ്തവൻ അബൂജഹലാണെന്നും വ്യക്തമാണ്. ഈ വചനങ്ങൾ ആ പ്രത്യേക സംഭവത്തെ തുടർന്ന് അവതരിച്ചതായിരുന്നാലും അല്ലെങ്കിലും ശരി, നേർമാർഗത്തിലും സത്യത്തിലും നിലകൊള്ളുന്ന ഒരാൾ നമസ്കാരം തുടങ്ങിയ കർമ്മങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ അതിന് ഭംഗമുണ്ടാക്കുന്നത് മുഴുത്ത ധിക്കാരവും തനി അക്രമവുമാണെന്ന് പൊതുവിൽ എല്ലാവരെയും ഈ വചനങ്ങൾ താക്കീത് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ പറ്റി ഗൗരവപ്പെട്ട ഭാഷയിൽ അള്ളാഹു തുടർന്നു പറയുന്നത് നോക്കുക.
3: വചനം 15.
4: കല്ല, വേണ്ട. ലഇല്ലം യൻതഹി, അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ. ലനസ്ഫഅൻ, നിശ്ചയമായും നാം പിടിച്ചു വലിക്കും, ഊക്കോടെ പിടിക്കും. ബിന്നാസയ്യ, ആ കുടുമയെ, നെറുകുന്തലക്ക്.
3: കല്ലാല ഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസയ്യ,
4: വേണ്ട, അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും.
3: വചനം 16.
4: നാസിയത്തിൻ, അതായത് ഒരു കുടുമ. കാദിബത്തിൻ, വ്യാജവാദിയായ, കള്ളമായ. ഖാതിഅ, പിഴച്ച, അബദ്ധക്കാരി.
3: നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ,
4: അതെ, കള്ളവാദിയായ അബദ്ധക്കാരിയായ കുടുമ.
3: വചനം 17.
4: ഫലിയദു, എന്നാൽ അവൻ വിളിക്കട്ടെ. നാദിയ, തന്റെ സഭയെ, സഭക്കാരെ.
3: ഫലിയദു.

0: കൂടുക.
1: വേണ്ട
0: നബിയെ, നീ അവനെ അനുസരിക്കരുത്. നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും അള്ളാഹുവിങ്കലേക്കു സാമീപ്യം തേടുകയും ചെയ്തു കൊള്ളുക.
2: ഈ സൂറത്തിന്റെ അവസാനത്തിൽ ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായി ഹദീസിൽ വന്നിരിക്കുന്നു. മാലിക്, മുസ്ലിം, നസാഇ. ആ ദുഷ്ടനായ മനുഷ്യനെക്കുറിച്ച് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പും കോപവുമാണ് ഈ വചനങ്ങൾ കാണിക്കുന്നത്. അത്തരം ധിക്കാരം അവൻ നിർത്തൽ ചെയ്യാത്ത പക്ഷം അവൻ്റെ ആ പിഴച്ച കള്ളത്തലയിലെ കുടുമ പിടിച്ച് നാം അവനെ നരകത്തിലേക്ക് വലിച്ചിടും. അവന് ചില കിങ്കരന്മാരും കൂട്ടുകാരുമെല്ലാം ഉണ്ടല്ലോ, അവരെയെല്ലാം അവൻ സഹായത്തിന് വിളിച്ചേക്കട്ടെ. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. അവനെ പിടിച്ച് ശിക്ഷിക്കുവാൻ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരും അതിമല്ലന്മാരുമായ ആ മലക്കുകളെ നാമം വിളിക്കുന്നതാണ്. അവൻ്റെ ധിക്കാരം അപ്പോൾ കാണാമല്ലോ എന്നിങ്ങനെ അള്ളാഹു അവനെ കഠോരമായ താക്കീത് നൽകുകയാണ്. നാസിയത്ത് എന്ന വാക്കിന് തലയുടെ മുൻവശത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും പ്രസ്തുത മുടി നിൽക്കുന്ന ഭാഗം അഥവാ നെറുകും തല എന്ന അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടും. ഇവിടെ ആദ്യത്തെ അർത്ഥത്തിനാണ് കൂടുതൽ യോജിപ്പുള്ളത്. വ്യാജവാദി എന്നും പിഴച്ച അബദ്ധക്കാരി എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവനോടുള്ള കഠിനമായ വെറുപ്പ് പ്രകടിപ്പിച്ചതാകുന്നു. സാക്ഷാൽ കള്ളവാദിയും പിഴച്ചവനും അവൻ തന്നെ. ജബാനിയ എന്ന വാക്കിന് മല്ലന്മാർ, ഊക്കന്മാർ, കാവൽക്കാർ, പോലീസ് എന്നൊക്കെയാണ് അർത്ഥം. കഠിനന്മാരും ഊക്കന്മാരുമായ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകുന്ന മലക്കുകളാണ് വിവക്ഷ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ അവൻ്റെ സഭക്കാരെ വിളിച്ചിരുന്നുവെങ്കിൽ അതേ നാഴികയിൽ തന്നെ ശിക്ഷയുടെ മലക്കുകൾ അവനെ പിടികൂടുമായിരുന്നു. തിർമിദി, നസായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് നിന്നേക്കാൾ ജനസ്വാധീനം എനിക്കുണ്ട് എന്ന് അഹങ്കരിച്ചു പറഞ്ഞിരുന്ന അബൂജഹൽ ഈ വചനങ്ങൾ കേട്ടിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനെങ്കിലും അവൻ്റെ ആൾക്കാരെ ഒന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുകയുണ്ടായില്ല. അവസാനമായി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു, ആ ദുഷ്ടന്മാർ എന്തോ ചെയ്തു കൊള്ളട്ടെ, അത് വകവെക്കേണ്ടതില്ല, അതിന് ഒരിക്കലും വഴങ്ങിപ്പോകരുത്. നമസ്കാരം നിർഭയം നടത്തിക്കൊള്ളുക. സൽക്കർമ്മങ്ങളും ആരാധനാകർമ്മങ്ങളും നടത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിക്കൊള്ളുകയും ചെയ്യുക. അതിൽ ആരെയും പേടിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഒരു അടിയാൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന അവസരത്തിലാകുന്നു. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിച്ചുകൊള്ളുവിൻ. മുസ്ലിം, സുജൂദിലായിക്കൊണ്ട് ചെയ്യുന്ന ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തുൽ അലഖ് 9 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ

0: സഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ഖുർആൻ ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അബ കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. തിരുനബിയോടൊപ്പം. പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
3: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം. പീസ് റേഡിയോ അന്നൂർ, പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം. പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.

0: സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഇളം പ്രായക്കാരായ കാരികളുടെ ആകർഷണീയമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു ത്വാരിഖ് പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: ബിസ്മില്ലാഹ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. മുഹമ്മദ് ത്വാഹ അൽ ജുനൈദിന്റെ സൂറത്തു ത്വാരിഖ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: Peace Radio. Tune to reality. A'udhu billahi minash shaitanir rajim.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വശ്യസുന്ദരമായ പാരായണം കേൾക്കാൻ വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടി. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്ത് ഹൂദ് 113 മുതൽ 123 കൂടി വചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറസാദ് താഹിർ.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

ഏപ്രിൽ 29, 2020 ബുധൻ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്തരായ ഖുർആൻ ഖാരികളുടെ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രവിക്കുവാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു മായിദ 80 മുതൽ 120 വരെയും സൂറത്തു അൻആം 1 മുതൽ 125 വരെയും ആയത്തുകൾ നമുക്ക് കേൾക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു മായിദയിലെ 80 മുതൽ 120 വരെ വചനങ്ങളും സൂറത്തു അൻആമിലെ 1 മുതൽ 125 വരെ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാഹ് അടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

لا تدخلوا بيوت النبي إلا أن يؤذن لكم

0: ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث. ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാഅല്ലാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 49-50 വചനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 48 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തുൽ ബക്കറയിലെ 49-50 ആയത്തുകളാണ് എടുക്കുന്നത്.

وإذ نجيناكم من آل فرعون وإذ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാരായണത്തിൽ വഇസ് എന്ന് വഇസ് അങ്ങനെയല്ല വഇദ് നജ്ജൈനാകും ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ നാവിന്റെ അറ്റം പുറത്തായിരിക്കണം. വഇദ് നജ്ജൈനാകും വഇദ് നാവിന്റെ അറ്റം വഇദ് നജ്ജൈനാകും വഇസ് എന്നാൽ നാവ് പൂർണ്ണമായിട്ടും പല്ലുകൾക്ക് ഉള്ളിൽ അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് വഇസ് നജ്ജൈനാകും എന്ന് വരുന്നത്. വഇദ് നജ്ജൈനാകും നജ്ജൈനാകുമ്മി സാക്കിന മീമിന് ശേഷം വീണ്ടും മീമാണ്, ഇത് ഗാമു തമാസിലൈൻ. അപ്പോൾ മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നജ്ജൈനാകുമ്മിൻ മിൻ ആലി നൂന് സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. മിൻ ആലി പാരായണത്തിൽ മിന്നാലി എന്ന് പറയും. മിന്നാലി ഫിരൗന മിന്നാലി ഫിരൗന ഇങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കുക. മിൻ ആലി ഫിരൗന ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സുക്കൂനുള്ള റാ അതിന് തൊട്ട് മുന്നേ അസലിയായിട്ടുള്ള കെസറാണ്, ഫ ഫി ഫി അത് ശരിക്കുമുള്ള കെസറാണ്. അതുകൊണ്ട് തന്നെ റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. ഫിരൗന അധികം ആളുകളും ഫിറാവൂന എന്നാണ് പറയുക, ഫിറാവൂന അല്ല ഫിറാവൂന. ഫിറാവൂന യസൂമൂനകും സൂഅൽ സൂഅൽ ഈ മദ്ദ് ഈ ദൈർഘ്യം മുത്തസിലാണ്. മദ്ദിന്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അതേ പദത്തിൽ സൂഉൻ ആ പദത്തിൽ തന്നെയാണ് മദ്ദിന്റെ അക്ഷരവും ഹംസയും ഉള്ളത്. അതുകൊണ്ട് മുത്തസിൽ മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ ആ തോതിൽ നീട്ടണം. സൂഅൽ അദാബി യുദബ്ഹൂന ഇവിടെയൊക്കെ അദാബ് യുദബ്ഹൂന ഇവിടെ എല്ലാം ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുസബ്ഹൂന ഇങ്ങനെ ഓതരുത്, യുദബ്ഹൂന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. യുദബ്ഹൂന ഹ ഹി ഹു അഹ് അഹ് യുദബ്ഹൂന അബ്നാഅകും അബ് ബാഇന ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ്നാഅ മദ് മുത്തസിൽ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ മുത്തസിൽ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. അബ്നാഅകും അബ്നാഅകും വയസ്തഹ്യൂന സാക്കിന മീമിന് ശേഷം വ ഇവിടെ മീമിനെ കൃത്യമായിട്ട് പൂർണ്ണമാക്കണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വ ഉച്ചരിക്കണം. അബ്നാഅകും വയസ്തഹ്യൂന വയസ്തഹ്യൂന ഹ വയസ്തഹ്യൂന വയസ്തഹ്യൂന വയസ്തഹ്യൂന ഇങ്ങനെ ഓതരുത്. വയസ്തഹ്യൂന നിസാഅകും മദ് മുത്തസിൽ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വഫീ ദാലികും ബലാഉൻ സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ദാലികും ബല ഇങ്ങനെ. ഇനി ബല ഈ ദൈർഘ്യം നീട്ടൽ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ നീട്ടണം. ബല ഉമ്മി തൻവീനു ശേഷം മീം ഇത് ഗംബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബല ഉമ്മി റബ്ബിക്കും ഇങ്ങനെ. ഇനി മിൻ റബ്ബിക്കും മിൻ റാ നൂന് സാക്കിനയ്ക്ക് ശേഷം റാ ഇത് ഗാം ബിലാഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കുക. അപ്പോൾ പറയണം ചെയ്യേണ്ടത് ഓതേണ്ടത് മിർ റബ്ബിക്കും മിർ റബ്ബിക്കും മിൻ റബ്ബിക്കും എന്നല്ല മിർ റാ മിർ റാ. റായിനെ കൂടുതൽ റ എന്ന ശബ്ദം വരരുത്, മിർ റബ്ബിക്കും. അസീം അസീം വാദിന്റെ ഉച്ചാരണം അസീം അലീം അല്ല, മിർ റബ്ബിക്കും അലീം ഇങ്ങനെ ഉദരുത് അസീം. വഇദ് ഫറഖ്ന ബികുമുൽ ബഹ്റ വഇദ് ദാല ഫറഖ്ന ഖാഫിനെ ഖൽഖല ചെയ്യണം, ഫറഖ്ന അല്ല ഫറഖ് ഫറഖ്ന ബികുമുൽ ബഹ്റ ബഹ്റ
തൊണ്ടയുടെ മധ്യഭാഗം. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സാക്കിനാമീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഖൈനിന്റെ മഖ്റജ്. ഖാഫിന് കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. وأغرقنا آل فرعون إبراهيم فرعون فرعون എന്ന് പറയരുത്, فرعون فرعون وأنتم تنظرون وأنتم إخفاهم بغنى تنظرون إخفاهم بغنى അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഇവിടെ തൻസുറൂൻ ദാദ് ഉണ്ട്, ദാദ് ഹെവി ലെറ്റർ ആണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ അല്പം ഭാരിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. തൻസുറൂൻ ഇങ്ങനെ.

0: സൂറത്തുൽ ബഖറയിലെ 49-50 ആയത്തുകൾ ഭംഗിയായിട്ട് പറയണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 49-50 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4 അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജിലേക്ക് പാരായണം. അഷേഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇമാവുമാരുടെ നമസ്കാരങ്ങളിൽ അവർ നിർവഹിച്ച ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ബന്ദർ ബലീലയുടെ സൂറത്തു ഇബ്രാഹിം 31 മുതൽ 52 വരെയുള്ള പാരായണവും, മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം വഹിച്ച അശ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്വൈത്തിയുടെ സൂറ മുഅ്മിനൂൻ 51 മുതൽ 62 വരെയുള്ള വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുക.

0: അള്ളാഹു അക്ബർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر

ഹിസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്കാ മദീന ഹറമകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഇമാവുമാരുടെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിശ്രം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ആല ഇംറാൻ 85 മുതൽ 91 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആൽ ഇംറാനിലെ 85 മുതൽ 91 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.

0: പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുദ്ദസിറിലെ 11 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 11. വാക്കർത്ഥം: ദർനി, എന്നെ വിട്ടേക്കുക. വമൻ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരുവനെയും. വഹീദ, ഏകനായിക്കൊണ്ട്.
3: ദർനി വമൻ ഖലഖ്തു വഹീദ,
2: എന്നെയും ഞാൻ ഏകനായി സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും അങ്ങ് വിട്ടേക്കുക, അഥവാ അവൻ്റെ കാര്യം ഞാൻ ഏറ്റുകൊള്ളാം. വചനം 12. വാക്കർത്ഥം: വജഅൽതു, ഞാൻ ആക്കി കൊടുക്കുകയും ചെയ്തു, ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ലഹു, അവന്. മാലൻ, ധനം, സ്വത്ത്. മംദൂദ,
4: അയച്ചു കൊടുക്കപ്പെട്ടതായ അഥവാ നീട്ടിയിട്ടു കൊടുക്കുക.

0: ഒരുക്കപ്പെട്ടതായ
1: അവന് ധാരാളമായി അയച്ചിട്ടു കൊടുക്കപ്പെട്ട ധനവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. വചനം 13. വാക്കർത്ഥം വബനീന, പുത്രന്മാരെയും. ഷുഹൂദ, സന്നദ്ധരായ,
0: തയ്യാറുള്ള, യോഗ്യരായ.
2: വബനീന ഷുഹൂദ,
1: സന്നദ്ധരായ കുറെ പുത്രന്മാരെയും കൊടുത്തിരിക്കുന്നു. വചനം 14. വാക്കർത്ഥം വമഹത്തു, ഞാൻ സൗകര്യപ്പെടുത്തി, ശരിപ്പെടുത്തി. ലഹു, അവന്. തംഹീദ, ഒരു സൗകര്യപ്പെടുത്തൽ.
2: വമഹത്തു ലഹു തംഹീദ,
1: ഞാൻ അവന് ഒരു നല്ല സൗകര്യം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 15. വാക്കർത്ഥം സുമ്മയത്തുമാവു, പിന്നെയും അവൻ മോഹിക്കുന്നു. അൻ അസീദ, ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ കൊടുക്കുമെന്ന്. പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചുകൊണ്ടുമിരിക്കുന്നു. വചനം 16. വാക്കർത്ഥം കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്നഹു കാന, നിശ്ചയം അവനായിരിക്കുന്നു. ലി ആയാത്തിന, നമ്മുടെ ആയത്തുകളോട്. അനീദൻ, ധിക്കാരി, മത്സരക്കാരൻ.
2: കല്ല, ഇന്നഹു കാന ലി ആയാത്തിന അനീദ,
1: വേണ്ട, അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരക്കാരനായിരിക്കുന്നു. വചനം 17. വാക്കർത്ഥം സഉർഹിക്കുഹു, വഴിയെ ഞാനവനെ നിർബന്ധിക്കും, പ്രേരിപ്പിക്കും. സഊദ, കയറ്റം കേറാൻ, ചുരം കേറാൻ, ഞെരുക്കത്തിന്.
2: സഉർഹിക്കുഹു സഊദ,
1: ഞാൻ അവനെ കയറ്റം കയറുവാൻ അഥവാ ഞെരുക്കം അനുഭവിക്കുവാൻ വഴിയെ നിർബന്ധിക്കുന്നതാണ്. വചനം 11 മുതൽ 17 വരെയുള്ളതിൻ്റെ വിശദീകരണം.
0: അല്ലാഹു പറയുന്നു,
1: മറ്റാരുടെയും പങ്കോ സഹായമോ കൂടാതെ
0: ഞാൻ ഒറ്റയ്ക്കു തന്നെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കി,
1: ധാരാളക്കണക്കിൽ സമ്പൽ സമൃദ്ധിയും നൽകി, എന്തിനും സന്നദ്ധരും യോഗ്യരുമായ കുറെ പുത്രന്മാരെയും നൽകി. എന്നു വേണ്ട വിവിധ തരത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും കൈവരുമാറുള്ള സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പിന്നെയും അവൻ എന്നിൽ നിന്ന് കൂടുതൽ
0: വർദ്ധമാനം മോഹിച്ചും
1: പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയായിട്ടും അവൻ അതിന് നന്ദിയും കൂറും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളുടെ നേരെ ധിക്കാരവും മാത്സര്യവുമാണ് സ്വീകരിക്കുന്നത്. വേണ്ട, അതവന് നല്ലതിനല്ല. ആ വ്യാമോഹങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കട്ടെ. അവനെ നാം വെറുതെ വിടുമെന്ന് അവൻ കരുതേണ്ട. അധികം താമസിയാതെ അസഹ്യമായ ശിക്ഷയാകുന്ന വൻചുരത്തിൽ അവനെ നാം നിർബന്ധിച്ചു കയറ്റുക തന്നെ ചെയ്യും എന്ന് സാരം. ഈ വചനങ്ങൾ അവതരിച്ചത് വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിലാണെന്ന് മുകളിൽ നാം കണ്ടുവല്ലോ. എന്നാൽ ഇവയിലടങ്ങിയ ആക്ഷേപങ്ങളും താക്കീതുകളും അവന് മാത്രം ബാധകമാകുന്നതല്ല. ഏതെങ്കിലും വചനങ്ങളുടെ അവതരണ ഹേതു ഒരു പ്രത്യേക വ്യക്തിയോ പ്രത്യേക സംഭവമോ ആയിക്കൊള്ളട്ടെ, അതിലെ ആശയവും വിധിയും പൊതുവിൽ ബാധകമായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. അല്ലാഹു നൽകിയ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും അതിന് നന്ദി കാണിക്കുന്നതിനു പകരം അവനെയും അവൻ്റെ സന്ദേശങ്ങളെയും ധിക്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏതു വമ്പന്മാർക്കും ബാധകമത്രേ ഈ വചനങ്ങളിലെ താക്കീത്. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം വലീദിൻ്റെ ധനത്തിലും

0: ഫക്കറ ചിന്തിച്ചു, വഖദ്ദറ കണക്കാക്കുകയും ചെയ്തു, സങ്കൽപ്പിക്കുകയും ചെയ്തു, അനുമാനിക്കുകയും ചെയ്തു.
1: ഇന്നഹു ഫക്കറ വഖദ്ദറ,
0: കാരണം അവൻ ചിന്തിച്ചു, ഒരു രൂപം കണക്കാക്കുകയും ചെയ്തു. വചനം 19, വാക്കർത്ഥം ഫക്കുത്തില, അതിനാൽ അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, ശപിക്കപ്പെടട്ടെ, തുലയട്ടെ. കൈഫ, എങ്ങനെയാണ്? ഖദ്ദറ, അവൻ കണക്കാക്കി, അനുമാനിച്ചു, സങ്കൽപ്പിച്ചു.
1: ഫഖുതില കൈഫ ഖദ്ദറ,
0: അതിനാൽ അവൻ കൊലപ്പെടട്ടെ അഥവാ നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വചനം 20, വാക്കർത്ഥം ഫുമ്മ കുത്തില, പിന്നെ വീണ്ടും അവൻ കൊലപ്പെടട്ടെ. കൈഫ ഖദ്ദറ, അവൻ എങ്ങനെയാണ് കണക്കാക്കിയത്?
1: ഫുമ്മ കുത്തില കൈഫ ഖദ്ദറ,
0: പിന്നെയും വീണ്ടും അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വചനം 21, വാക്കർത്ഥം ഫുമ്മ നളറ, പിന്നെ അവൻ നോക്കി.
1: ഫുമ്മ നളറ,
0: പിന്നീടവൻ ഒന്നു നോക്കി. വചനം 22, വാക്കർത്ഥം ഫുമ്മ അബസ, പിന്നെ അവൻ മുഖം ചുളിച്ചു. വബസറ, ചുക്കിച്ചുളുങ്ങുകയും ചെയ്തു, ഇറുക്കുകയും ചെയ്തു, കൂടുതൽ ചുളിക്കുകയും ചെയ്തു. പിന്നെ അവൻ മുഖം ചുളിക്കുകയും ഇറുകിച്ചുളുങ്ങുകയും ചെയ്തു. വചനം 23, വാക്കർത്ഥം സുമ്മ അദുബറ, പിന്നീടവൻ പിന്നോക്കം തിരിഞ്ഞു, പിന്നോട്ടുമാറി. വസ്തക്ബറ, അഹംഭാവം നടിക്കുകയും ചെയ്തു, അഹങ്കാരം നടിക്കുകയും ചെയ്തു. പിന്നെ അവൻ പിന്നോട്ടു മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. വചനം 24, വാക്കർത്ഥം ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു. ഇൻ ഹാദ, ഇതല്ല.
2: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ രണ്ടാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. സ്വാഫാത്തിലെ തുടക്കത്തിൽ തന്നെയുള്ള സത്യവചനങ്ങൾ, അള്ളാഹു സത്യം ചെയ്തു പറയുന്ന വചനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ എടുത്തു പറയുന്നൊരു കാര്യം, സത്യവുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ കാഴ്ചപ്പാട്, അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ ഒരു വിശ്വാസിക്ക് മറ്റാരുടെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവൻ്റെ ഏത് സൃഷ്ടികളെക്കൊണ്ടും അവൻ സത്യം ചെയ്യാം. മാത്രമല്ല, അള്ളാഹു അവൻ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കൊണ്ട്, സൃഷ്ടിയെക്കൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ അത് ഏറെ മഹത്തരമാകുന്നു, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാകുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മുഫസ്സിറുകൾ പറയുന്നു, ലി അന്നൽ ഖസമ ഫീഹി മഅന തഅദീം, സത്യത്തിൽ, സത്യം ചെയ്യുന്നതിൽ ഒരു ആദരിക്കലുണ്ട്, ബഹുമാനിക്കലുണ്ട്, അല്ലെങ്കിൽ മഹത്വപ്പെടുത്തലുണ്ട്. വലാ യജൂസു തഅലീമുൽ മുത്തലഖു ഇല്ലാ ലില്ലാഹിൽ അലിയിൽ അദീം, അതുകൊണ്ട് തന്നെ ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെയല്ലാതെ ആ തരത്തിൽ നമുക്ക് മഹത്വപ്പെടുത്താൻ, തഅലീമാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ

0: അവൻ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് എൻ്റെ പിതാവാണ് സത്യം, എൻ്റെ ഉമ്മയാണ് സത്യം, അല്ലെങ്കിൽ ബദരീങ്ങളാണ് സത്യം, അല്ലെങ്കിൽ മുഹിയദ്ദീൻ ഷെയ്ഖാണ് സത്യം എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളെ കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി പറയുന്നു, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. മറ്റൊരു ഹദീസിൽ കാണാം, ഫലാ തഹലിഫൂ ബി ആബായിക്കും വലാ അബ്നായിക്കും വലാ ഉമ്മഹാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളുടെ പേരിലോ നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിലോ നിങ്ങളുടെ മാതാക്കളുടെ പേരിലോ സത്യം ചെയ്യരുത്. വലാ തഹലിഫൂ ബിൽ അംബിയാ, നിങ്ങൾ പ്രവാചകന്മാരുടെ പേരിൽ പോലും സത്യം ചെയ്യാൻ പാടില്ല. വലാ ബിൽ ഔലിയായി, അതേപോലെ തന്നെ ഔലിയാക്കളുടെ പേരിലും സത്യം ചെയ്യരുത്. വൈദാ ഹലഫ്തും ഫഹ്ലിഫു ബില്ലാഹി അസ്സവജൽ, നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക. അതുപോലെ തന്നെ സത്യവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്നൊരു കാര്യം, അന്നല്ലാഹ ലാ യഹ്ലിഫു ബിഷൈഇൻ മിൻ ഖൽഖിഹി, അല്ലാ തൻ്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെക്കൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ, ഇല്ലാ കാന ഹാദാ ശൈ മിൻ അഅലമി ആയാതി, ആ വസ്തു, ആ സൃഷ്ടി ഒരു വലിയ ദൃഷ്ടാന്തമായിരിക്കും, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കും. അതും നമുക്ക് സത്യവചനങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. വസ്വാഫാതി സ്വഫ, ഫസാജിറാതി സജറ, ഫത്താലിയാതി ദിക്ര എന്ന് പറഞ്ഞതിന് ശേഷം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സ്ഥാപിക്കുന്ന കാര്യം, ഇന്ന ഇലാഹകും ലവാഹിദ്, നാലാമത്തെ വചനം അങ്ങനെയാണ്, ഇന്ന ഇലാഹകും, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ, ലവാഹിദ്, ഏകൻ തന്നെയാകുന്നു, നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു. ഹാദാ ഹുവ ജവാബുൽ ഖസം വദാലിക അന്നൽ മുശ്രിക്കീന കാനു യുൻകിറൂന അൻ യകൂന ഇലാഹു വാഹിദ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സത്യം ചെയ്തു പറഞ്ഞ് സ്ഥാപിച്ചത്? കാരണം ബഹുദൈവ വിശ്വാസികൾ ഇത് അംഗീകരിക്കാത്തവരായിരുന്നു, ഇത് നിരാകരിക്കുന്നവരായിരുന്നു. ആരാധ്യൻ ഏകനാവുക എന്നത് അവർ അംഗീകരിക്കാത്ത കാര്യമായിരുന്നു. അതുകൊണ്ടാണ് സൂറത്തു സ്വാദിൽ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അജഅലൽ ആലിഹത, അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാധ്യന്മാരെ ആക്കുകയാണോ ഇലാഹൻ വാഹിദ, ഒരേ ഒരു ആരാധ്യൻ എന്ന് പറഞ്ഞാൽ പല ആരാധ്യന്മാരെയും അവർ സങ്കല്പിച്ചിരുന്നു. ആ ആരാധ്യന്മാരെ ഒക്കെ മാറ്റിയിട്ട് ഒരേ ഒരു ആരാധ്യനെ സ്ഥാപിക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാകുന്നു. അപ്പോഴാണ് ഫഅഖ്സമ അല്ലാഹു തആല അലാ വഹദാനിയതിഹി ഫഖാൽ ഇന്ന ഇലാഹകും ലവാഹിദ്, അല്ലാഹു അല്ലാഹുവിൻ്റെ ഏകത്വത്തെ സത്യം ചെയ്ത് സ്ഥാപിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു. ഇന്ന ഇലാഹുക്കും ഇലാഹക്കും യഅനി അയ്യുഹന്നാസ് ലവാഹിദുൻ, ഇന്ന ഇലാഹക്കും എന്ന് പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹേ മനുഷ്യരേ എന്നതാണ്. ലവാഹിദുൻ, ഏകൻ തന്നെയാകുന്നു, അതായത് ലാ ഷരീക ലഹു, ഏകനാണെന്ന് പറഞ്ഞാൽ അവന് പങ്കുകാരില്ല. വൽ വാഹിദുൽ അഹദ്, അവൻ ഏകരിൽ ഏകനാകുന്നു, ഒരുവൻ മാത്രമാകുന്നു, അതാണ് നിങ്ങളുടെ ആരാധ്യൻ ഏകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷാപരമായി ഇലാഹ് എന്ന പദം ഫിആൽ വസ്നിലുള്ള ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ബിമഅന മഫ്ഊൽ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ശക്തി എന്നാണ്. മഅലൂഹ് എന്നാണ് ഉദ്ദേശം. വൽ മഅലൂഹു ഹുവല്ലദി യുഅബദു മഹബ്ബതൻ വതഅലീമൻ, യഥാർത്ഥത്തിൽ ഭാഷയിൽ ആരാധ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവം ആദരവോടുകൂടി ഏതൊരു ശക്തിയെ ഒരാൾ അവലംബിക്കുന്നുവോ അതാണ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ. ഫബി മഹബ്ബത്തിഹി യഖൂമുൽ ഇൻസാനു ബിഫിഇലിൽ അവാമിർ, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് മനുഷ്യൻ അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ അവന് കാരണം, അഥവാ അള്ളാഹുവിനോടുള്ള അതിരട്ട സ്നേഹം. വബി തഅലീമിഹി, അതേപോലെ തന്നെ അവ അള്ളാഹുവിനോടുള്ള ബഹുമാനം കാരണം. യൻതഹി അനിന്നവാഹി, അല്ല വിലക്കിയ കാര്യം മനുഷ്യനുപേക്ഷിക്കുന്നു. ഇന്ന മഅബൂദക്കും അയ്യുഹന്നാസ് ലവാഹിദുൻ ലാ ശരീകല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ വചനത്തിൽ പറയുന്ന കാര്യം, ഹേ മനുഷ്യരെ, നിങ്ങളുടെ ആരാധ്യൻ ഏകൻ മാത്രമാകുന്നു, പങ്കുകാരൻ ഇല്ലാത്തവനാകുന്നു. ഇത് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന, ഖുർആനിൻ്റെ അനുയായികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ശരിയായി ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തിൻ്റെ പല അംശങ്ങളും അള്ളാഹു അല്ലാത്ത പലരിലും അർപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട ദുആകൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുകയും, ഞങ്ങൾ ആ ശക്തികൾ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, അവർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ഞങ്ങളെ സഹായിക്കുമെന്നേ വിശ്വസിക്കുന്നുള്ളൂ എന്ന ന്യായം പറയുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യവും ഗൗരവവും നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ഏത് കാര്യവും മറ്റേത് ശക്തിക്ക് നമ്മൾ നൽകിയാലും ആ ശക്തിയെ ഇലാഹാണെന്ന് പേരിട്ട് വിളിക്കേണ്ടതില്ല. ആ ഇബാദത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട കാര്യം മറ്റു ശക്തികൾക്ക് സമർപ്പിക്കുന്നതിലൂടെ അവർ നമ്മൾ ഇലാഹാക്കി മാറ്റി. ഈ ഗൗരവം മുസ്ലിം സമുദായത്തെ, പാമര ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് ഈ വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുമ്മ സക്കറഹും ബി ദലീലി വഹദാനിയതിഹി, പിന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അള്ളാഹു തെളിവ് പറയുന്നു. ഫിൽ ഉലൂഹിയ, അല്ലാ ഇലാഹാണെന്നതിൽ അല്ലെങ്കിൽ ഉലൂഹിയത്തിൽ അവൻ ഏകനാണെന്ന കാര്യം അല്ലാ സ്ഥാപിക്കുകയാണ്. അതെന്താ? വഹുവ വഹദാനിയതുഹു ഫിർ റുബൂബിയ, അല്ലാ റബ്ബാണ്, അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നത്. ലി അന്നഹും കാനു മുഖിറീന ബി തൗഹീദി റുബൂബിയ, അല്ലാഹു അല്ലാത്ത പലരെയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ പോലും പൂർവ്വകാലത്ത് പോലും റബ്ബ് അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു, ആ റബ്ബ് അല്ലാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് നൽകാൻ പാടുള്ളൂ, ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു ആവർത്തിച്ച് പറയുന്നത്. ഇത് തിരിച്ചറിയാതെ അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ആരാധനയിലും പ്രാർത്ഥനയിലും ഇബാദത്തിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥ വിശ്വാസികൾക്കിടയിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് യൂസുഫിൽ പ്രത്യേകം പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ പങ്കുചേർത്തിട്ടല്ലാതെ. ഈ ഒരവസ്ഥ വിശ്വാസികൾക്കിടയിൽ നമുക്ക് വ്യാപകമായി കാണാൻ കഴിയുന്ന കാര്യമാകുന്നു. മാത്രമല്ല, ഇന്നും തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ നേർക്കുനേരെ തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ രോഗം മാറ്റിത്തരണേ, ഞങ്ങൾക്ക് ഇന്ന പ്രയാസം നീക്കിത്തരണേ എന്ന് പച്ചയായി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ പറയുന്ന ന്യായം എന്താണ്? ഞങ്ങൾ ഈ വിളിക്കപ്പെടുന്ന ആളെ, അത് പ്രവാചകനെയാകട്ടെ, ഏത് വലിയനെയാകട്ടെ, ഏത് ഷെയ്ഖിനെയാകട്ടെ, അവർക്ക് ഞങ്ങൾ ഇലാഹ് എന്ന വിശേഷം ഞങ്ങൾ നൽകുന്നില്ല, ഞങ്ങൾ അവരെ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അത്തരമൊരു പ്രാർത്ഥനക്കുള്ള അവകാശമോ അനുവാദമോ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ഏത് ശക്തികളോട് നിങ്ങൾ ചെയ്താലും, ആവശ്യങ്ങൾ ചോദിച്ചാലും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് ശിർക്കാവുകയില്ല എന്ന് അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 117-ാമത്തെ വചനം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. വമൻ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിന് പുറമേ മറ്റു ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ലാ ബുർഹാന ലഹു ബിഹ്, അവർക്കതിന് യാതൊരു പ്രമാണവും ഇല്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹ്, അവരുടെ വിചാരണ അല്ലാഹുവിൻ്റെ അടുക്കലാകുന്നു, അല്ലാ അവരുടെ വിചാരണ ചെയ്യും. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, തീർച്ചയായും ഇത്തരം നിഷേധികൾ അവർ വിജയിക്കുകയില്ല എന്നാണ് അല്ലാഹു ഗണ്ഡിതമായി ഖുർആനിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന, മുമ്പ് കാലത്തുണ്ടായിരുന്ന വിശ്വാസങ്ങളെ പൊടിതട്ടിയെടുത്ത് ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, തൗഹീദ് സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന ആളുകളെപ്പോലും ശിർക്കിലേക്ക് തന്നെ തിരിച്ചുവിടാൻ അല്ലാഹുവല്ലാത്ത ഏത് ശക്തികളോട് പ്രാർത്ഥിച്ചാലും ഇലാഹല്ല എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന സമൂഹത്തിനിടയിൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ശരിയായ അധ്യാപനം, തൗഹീദിൻ്റെ ശരിയായ വെളിച്ചം അവർക്ക് പകർന്നു നൽകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സുമ്മ ദക്കറഹും ബിദലീലിൻ വഹദാനിയതിഹി ഫിൽ ഉലൂഹിയ, തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു അവൻ്റെ ഏകത്വത്തിന് തെളിവായിക്കൊണ്ടാണ് തുടർന്ന് സംസാരിക്കുന്നത്. അതെന്താ? റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്. റബ്ബുസ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും അതുപോലെ തന്നെ ഉദയസ്ഥാനങ്ങളുടെയും റബ്ബ്. യഥാർത്ഥത്തിൽ അല്ലാഹു അവൻ്റെ ഉലൂഹിയത്തിനെക്കുറിച്ച് അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്ന് പറയുന്ന വചനങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ അല്ലാഹുവിൻ്റെ റുബൂബിയത്ത് എടുത്തു പറയുന്നത് ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ الشംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. വലഇൻ സഅൽതഹും, നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, വസഖറ الشംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അധീനമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അവർ പറയും അല്ലാഹുവാണെന്ന്. ഇത് ഒരു സ്ഥലത്തല്ല, സൂറത്തു സുഖുറുഫിൽ കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, നീ അവരോട് ചോദിച്ചാൽ ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവർ പറയും അല്ലാഹ്, അല്ലാഹുവാണെന്നവർ ഉറപ്പിച്ചു പറയും. അല്ലാഹുവിൻ്റെ ചോദ്യം, ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? അഥവാ സൃഷ്ടാവ് അല്ലാഹുവാണെന്നിരിക്കെ ആ സൃഷ്ടാവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തും അതേപോലെ തന്നെ പ്രാർത്ഥനയും മറ്റു പലരിലേക്കും അർപ്പിക്കാൻ പിന്നെ എന്ത് ന്യായമാണുള്ളത്? സൂറത്തു സുഖുർഫിലെ 87-ാമത്തെ വചനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നു, ഫകാനു മുഖിദ്ദീന ബി അന്നൽ ഖാലിഖ വാഹിദുൻ, അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു സൃഷ്ടാവ് ഏകനാകുന്നു. അല്ലാഹു പറയും, അതുകൊണ്ട് തന്നെ ഫഅൽസമഹുമുല്ലാഹു തആല ബിഹാദൽ ഇഖ്റാറ ബിതൗഹീദിർ റുബൂബിയ അൻ യുഖിറു ബിതൗഹീദുൽ ഉലൂഹിയ, സൃഷ്ടാവും സംരക്ഷകനും അല്ലാഹുവാണെങ്കിൽ പിന്നെ ആ അല്ലാഹുവിനെ മാത്രമല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്, മറ്റാരാണ് പിന്നെ ആരാധനയും പ്രാർത്ഥനയും അർഹിക്കുന്നത് എന്നാണ് ഇത്തരം വചനങ്ങളിലൂടെ അല്ലാഹു എടുത്തു പറയുന്നത്. മാത്രമല്ല, തൗഹീദ് സ്ഥാപിക്കുന്ന വചനങ്ങൾ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. പല ഉദാഹരണ സഹിതം പല ഉപമകളിലൂടെ ഖുർആൻ തൗഹീദ് സ്ഥാപിക്കുന്നു. അതേപോലെ തന്നെ റുബൂബിയത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവിനെ ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മഴ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നത് പോലും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അല്ലാഹുവാണെന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളെ വഴിതിരിച്ചുവിടുന്നു? ഇത് ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ഈ അധ്യാപനം ശരിയായി ഉൾക്കൊള്ളാൻ, ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിനെ ശരിയായി മനസ്സിലാക്കാൻ നാം തയ്യാറാവുക, നമ്മുടെ സഹോദരങ്ങളിലേക്ക് ആ സന്ദേശം കൈമാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. സൂറത്തുൽ നംലിൽ അല്ലാഹു പറയുന്നു, ഖുലിൽ ഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ. നബിയെ പറയുക, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു, അല്ല തെരഞ്ഞെടുത്ത അവൻ്റെ ദാസന്മാരുടെ മേൽ അവൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അല്ലാഹു ഖൈർ, അല്ലാഹുവാണോ ഉത്തമൻ. അമ്മാ യുഷ്രികൂൻ, അതല്ല അവർ പങ്കുചേർക്കുന്നവരാണോ. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, അതല്ല ആകാശങ്ങളും ഭൂമിയും ആരാണ് പടച്ചത്. ഈ തരത്തിൽ കുറേ ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്കിതൊക്കെ ആര് ഉണ്ടാക്കി തന്നു എന്ന്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ എന്തേ ആരാധിക്കാത്തത്, അവന് നിങ്ങൾ എന്തുകൊണ്ട് പങ്കുചേർക്കുന്നു. സഹോദരന്മാരെ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജം, സൂറ മുജാദില എന്നീ അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആൻ, സൂറത്തുൻ നജം, സൂറ മുജാദില എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ആദിൽ റയ്യാൻ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി, നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളായ ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: to reality.
1: വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉം പൂർണ്ണമായി കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ നാലാമത്തെ ജുസ്ഇൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് മാഹിർ അൽ മുഅക്ലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിൽ ഒന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യമായത് മുഴുവനായി പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത് വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.
0: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു തൗബ പൂർണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: مولاهم الحق وضل عنهم ما كانوا يفترون.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു തൗബ പൂർണ്ണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 വരെയുള്ള വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 54 ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും, പാരായണത്തിൽ സാധാരണ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്.

وإذ قال موسى وإذ قال وإذ ذلك ذا ذي ذو أذ وإذ وإذ قال وإذ قال إن الله പറയേണ്ടത് وإذ قال قاف സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം ഖ ഖാല ഖാല എന്ന് പറയരുത് ഖാല അല്ല ഖ ഖാല മൂസ ലിഖൗമിഹി ഇവിടെയും ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക ലിഖൗമിഹി യാ ഖൗമി യാ ഖൗമി ഖാഫ് ഇന്നക്കും യാ ഖൗമി ഇന്നക്കും എന്ന് നീട്ടരുത് യാ ഖൗമി ഇന്നക്കും ഇന്നക്കും നൂന്ന് ശദ്ദുണ്ട് മണിക്കണം ظلمتم ضاد ضاد ഉച്ചരിക്കുന്ന സമയത്ത് ഹെവി ലെറ്ററാണത് ഇസ്തിഅലാവിൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം ظلمتم ظلمتم അൻഫുസകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം അൻഫു അൻഫുസകും സാക്കിന നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ വരുമ്പോൾ ഇദ്ഗാം പോലെ ആ ഒരു ഗുന്നയുടെ ശബ്ദമുണ്ടാവരുത് അംഫു അല്ല അംഫു അല്ല അൻഫുസകും അൻഫുസകും അൻഫുസകും ബി സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അൻഫുസകും ബിത്തിഖാദിക്കും അൻഫുസകും ബിത്തിഖാദിക്കും ബിത്തിഖാദിക്കുമുൽ ബിത്തിഖാദിക്കുമുൽ ബി اتخاذكم العجل عجل جيمين قلقل چينا عجل عجل الا عجل فتوبوا الى فتوبوا مدين اكثرമായ വാവ് ശേഷം ഇല എന്നതിൽ ഹംസ അടുത്ത പദത്തിലാണ് ഹംസ ഉള്ളത് മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന് ഖദർ നീട്ടാവുന്ന മദ്ദാണത് فتوبوا الى ഇല ബാരിഇക്കും ബാരിഇക്കും ഹംസക്ക് കസ്റാണ് വളരെയധികം ശ്രദ്ധിക്കണം ബാരിഇക്കും എന്നല്ല ഫതൂബു ഇല ബാരിഇക്കും ഫതാബ ഫഖതുലു ഇങ്ങനെ ഓതരുത് ബാരിഇ ബാരിഇക്കും ഫഖതുലു ബാരിഇക്കും ഫ സാക്കിന മീമിന് ശേഷം ഫ ഇവിടെ വളരെ വ്യക്തമാക്കി മീമിനെ ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം ബാരിഇക്കും ഫ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് കാണാം ഫ ഉച്ചരിക്കേണ്ടത് ബാരിഇക്കും ഫഖ്തുലു ഫഖ്തുലു ഫഖ് ഫഖ് ഖാഫിനെ ഖൽഖല ചെയ്യണം ശരിക്കും കേൾക്കണം ഫഖ്തുലു എന്നല്ല ഫഖ്തുലു ഫഖ്തു ഖാഫിന് സുക്കൂനാണ് താഇന് ദമ്മാണ് എല്ലാം ശ്രദ്ധിക്കണം ഫഖ്തുലു അൻഫുസകും ഇനി ഇവിടെ മദ് മുൻഫസിലുണ്ട് ഫഖ്തുലു അ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ ഇവിടെയും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത് അൻഫുസകും ഇഖ്ഫാവും ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അൻഫു എന്ന് ഇദ്ഗാം പോലെ ആവരുത് അൻഫുസകും ഇഖ്ഫാവും ബിഗുന്ന ദാലിക്കും ഖൈറുൽ ലക്കും ദാലിക്കും ദാലിക്കും അല്ല ദാ ذا ذي ذو أذ ذلكم خير لكم خير لا تنبين الشاشم لام إدغام بلا غنى مانيكا ده كوتي لأي بيكنام تنبيننا لام لأيك إدغام چيد مانيكا ده وچريكنام أبول خير لكم ألا خير لا ألا خير لكم خير لكم عند بارئكم عند ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം ഐന്ദ ഇഖ്ഫാവും ബിഗുന്ന ബാരിഇക്കും ബാരിഇ ഹംസക്ക് കസ്ർ ബാരിഇക്കും അല്ല ബാരിഇക്കും ബാരിഇക്കും ഫതാബ അലൈക്കും ഇവിടെ കൂട്ടി ഓതുമ്പോൾ ബാരിഇക്കും ഫതാബ എന്ന് കൂട്ടി ഓതുമ്പോൾ സാക്കിന മീമിന് ശേഷം ഫ ആണ് മീമിനെ പൂർണ്ണമാക്കണം ബാരിഇക്കും ഫ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം ബാരിഇക്കും ഫതാബ അലൈക്കും ഇന്നഹു നൂന് ശദ്ദ് മണിക്കണം ഹുവത്തവ്വാബു റഹീം ഹുവത്തവ്വാബു വാവിന് ശദ്ദുണ്ട് ഹുവത്തവ്വാബു റഹീം അർ റഹീം റ
അർറഹീമല്ല, അർറഹീമല്ല, അർറഹീം ഹുവ തവ്വാബുർ റഹീം. റായിനെ കൂടുതൽ റ എന്ന ശബ്ദം ഉണ്ടാവരുത്, തക്രീർ എന്നാണ് അതിന് പറയുക. റഹീം ഹ എൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം, അവസാനത്തിൽ മധ്യ ഹരദുൽ സുക്കൂൻ, 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക,

0: സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ശുദ്ധ ഖുർആൻ ഓതുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് അക്ഷരങ്ങൾക്കുള്ള അതിൻ്റെ കൃത്യമായ മഖ്റജ് ഹറക്കത്തുകൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 25 സൂറ ഫുർഖാൻ 36 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൾ റഹീം അൽ ഖാസ്.
1: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗ വിരുന്ന് സ്റ്റാർക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആല ഇമ്രാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം, സൂറ സോഫാത്ത്, വചനം 12. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി, സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഅസല്ലി വഅസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. أعوذ بالله من الشيطان الرجيم. فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم

الطين اللازب. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിൻ്റെ 11-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. 11-ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും ഒരു ചുരുങ്ങിയ വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. ഫസ്തഫ്തിഹിം, അള്ളാഹു പ്രവാചകൻ തിരുമേനിയോട് പറയുകയാണ്, നബിയെ നിങ്ങൾ അവരോട് അഭിപ്രായം ചോദിക്കുക, അഭിപ്രായം ആരായുക. അഹും, അവരാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിപ്പിൽ ഏറ്റവും ശക്തമായത്. അം മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാണോ. ഇന്നാ ഖലഖനാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൻ ലാസിബ്, ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഈ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു വിശ്വാസകാര്യമാണ് പരലോകവിശ്വാസം. പരലോകവിശ്വാസത്തിൻ്റെ യുക്തിഭദ്രത, അതാണ് ഈ ആയത്തിലും ഇതുപോലെയുള്ള ആയത്തുകളിലൂടെയും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള അഥവാ തൗഹീദിലുള്ള വിശ്വാസക്കുറവ് അല്ലെങ്കിൽ അവിശ്വാസം, അത് കഴിഞ്ഞാൽ മക്കാ മുശ്രിക്കുകൾ ഏറ്റവും കൂടുതൽ അവിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ തർക്കിച്ചിരുന്നത് പരലോകവിശ്വാസത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അവരുടെ ആ വിദണ്ഡവാദങ്ങൾക്ക്, പൊള്ളയായ അവരുടെ വാദങ്ങളെ തുറന്നെതിർക്കുന്ന, വളരെ യുക്തിഭദ്രമായി അതിനു മറുപടി പറയുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതാണ് ഈ വചനത്തിനും നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു, മരണത്തിന് ശേഷം വീണ്ടും ഒരു പുനഃസൃഷ്ടി അതൊരിക്കലും സാധ്യമല്ല എന്ന വാദമാണ് മക്കയിലെ മുശ്രിക്കുകളും ഇന്നും പല ഭൗതികവാദികളും വാദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ വാദത്തിന് വല്ല യുക്തിയുടെ പിൻബലവുമുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിയുടെ പിൻബലവുമുണ്ടോ, ആ വാദത്തിന് യാഥാർത്ഥ്യവുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചിന്തിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഉദാഹരണമായി സൂറത്ത് യാസീനിൽ കാണാം, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അയഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഈ ആയത്തിനും അല്ലാഹു ചോദ്യം ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അല്ലേ, ബിഖാദിരിൻ, കഴിവുള്ളവനല്ലേ,

ജീവിപ്പിക്കാൻ. ആ ചോദ്യം യഥാർത്ഥത്തിൽ തഖരീരിയായ ചോദ്യമാണ്. അള്ളാഹു അത് സ്ഥാപിക്കുകയാണ്. തീർച്ചയായും ഇതെല്ലാം സൃഷ്ടിച്ച, ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹു മരണപ്പെട്ടവരെ സൃഷ്ടിക്കൽ അള്ളാഹു അവന് അതിന് കഴിവുള്ളവൻ തന്നെയാകുന്നു. ബല, അതെ, ഇന്നഹു, തീർച്ചയായും അവൻ, അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെയാകുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളെ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു, പിന്നെ ഒരു ജീവിതം എന്നത് അസംഭവ്യമാണ്, എല്ലും മണ്ണുമൊക്കെയായി മാറിയതിനു ശേഷം, തീർത്തും ജീർണിച്ചതിനു ശേഷം പിന്നെ ഒരു പുനഃസൃഷ്ടി എന്നത് അത് സാധ്യമല്ല എന്ന് വാദിക്കുന്നവർക്കുള്ള വളരെ കൃത്യമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ വചനത്തിൽ എടുത്തു പറയുന്നത്. മാത്രമല്ല, അള്ളാഹു തന്നെ ഈ സൂറത്തിലെ മറ്റൊരു വചനത്തിൽ പറഞ്ഞു, ഇന്ന ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ത്വീനിൽ ലാസിബ്, പശിമയുള്ള അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്ന്. മുഫസ്സിറീങ്ങൾ പറയുന്നു, വഇദാ ഖലഖനാകും ഔവല മറ, ആദ്യ തവണ നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഫകൈഫ നുഅജിസു അൻ നഖ്ലുഖഹും മറത്തൻ സാനിയ, വീണ്ടും ഒരു സൃഷ്ടി നടത്താൻ, രണ്ടാമതുമൊന്ന് സൃഷ്ടിക്കാൻ അള്ളാഹു എങ്ങനെയാണ് അശക്തനാകുന്നത്? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലിദാലിക ഖാൽ വലഖദ് അലിംതുമുൻ നശഅതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. വിശുദ്ധ ഖുർആനിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൽ ഖുർആനു യുഫസ്സിറു ബഅദുഹു ബഅദാ, ഖുർആനിലെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ വിശദീകരിക്കുന്നു എന്ന് മുഫസ്സിറീങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് നാം പഠിക്കുന്ന, നാം കേൾക്കുന്ന വചനത്തെ വളരെ കൃത്യമായും ആഴത്തിനും മനസ്സിലാക്കാൻ സഹായകമാണ് അള്ളാഹു മറ്റു പല ഭാഗത്തും എടുത്തു പറഞ്ഞ വചനങ്ങൾ. ഈ കേൾപ്പിച്ച വചനം സൂറത്തുൽ വാഖിയയിലെ വചനമാണ്. വലഖദ് അലിംതും, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, അന്നശ്അതൽ ഊലാ, ആദ്യ സൃഷ്ടിപ്പ്, ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചത്, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ അംഗീകരിക്കുന്നു. ഫലൗലാ തദക്കറൂൻ, അപ്പോൾ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, നിങ്ങൾ ആലോചിക്കാത്തത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ സൃഷ്ടിച്ച ആ അള്ളാഹുവിന് വീണ്ടും ഒരു സൃഷ്ടി നടത്തൽ എങ്ങനെയാണ് അസാധ്യമാവുക, എങ്ങനെയാണ് അതിന് അള്ളാഹു അശക്തനാണെന്ന് നിങ്ങൾ പറയുക? അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുള്. അതേപോലെ തന്നെ സൂറത്തുൽ റൂമിലും സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു ഈ കാര്യം ചിന്തയുള്ള, ബുദ്ധിയുള്ള ഏത് മനുഷ്യൻ്റെയും ചിന്തയെ തട്ടിയുണർത്തുന്ന തരത്തിൽ എടുത്തു പറയുകയാണ്. ഖുൽ സീറൂഫിൽ അർദ്, നബിയെ നിങ്ങൾ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുവീൻ, ഫൻദുറു കൈഫ ബദ അൽ ഖൽഖ, എന്നിട്ട് നിങ്ങൾ നോക്കുക, നോക്കിക്കാണുക, എങ്ങനെയാണ് അവൻ സൃഷ്ടി ആരംഭിച്ചതെന്ന്. ഏതൊരു സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിയെ എങ്ങനെ അവൻ ആരംഭിച്ചു, എങ്ങനെ സൃഷ്ടി ആരംഭിച്ചു എന്ന്. എന്നിട്ടോ, സുമ്മല്ലാഹു യുൻഷി ഉൻ നഷ്അത്തൽ ആഖിറ, പിന്നെ അള്ളാഹു രണ്ടാമതൊരു ഉണ്ടാക്കൽ ഉണ്ടാക്കുന്നു. ആദ്യം ഉണ്ടാക്കിയത് നിങ്ങൾ കാണുന്നുണ്ട്, എങ്ങനെയാണ് അത് അള്ളാഹു ഉണ്ടാക്കിയത്, ആ അള്ളാഹുവിന് വീണ്ടും ഒരു സൃഷ്ടി നടത്തൽ എങ്ങനെയാണ് പ്രയാസകരമായി മാറുക. അങ്കബൂത്ത് സൂറത്തിലെ 20-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു റൂമിൽ കാണാം, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു, അവനാകുന്നു സൃഷ്ടി ആരംഭിച്ചവൻ, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു, അഥവാ മരിച്ചതിനു ശേഷം അവൻ വീണ്ടും അതിനെ സൃഷ്ടിക്കുന്നു. വഹുവ അഹുവനു അലൈഹ്, അങ്ങനെ പുനഃസൃഷ്ടി നടത്തൽ അവന് ഏറെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഖുർആനിലെ 30-ാമത്തെ സൂറത്തായ സൂറത്തു റൂമിലെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുകയാണ്. സാധാരണ നമ്മൾക്കൊക്കെ സുപരിചിതമായ സൂറത്ത് യാസീനിൽ കാണാം, വദറബ ലനാ മസലൻ വനസിയ ഖൽഖ,
അവർ നമുക്ക് ഉദാഹരണം

0: പറയുന്നു. അവരുടെ സൃഷ്ടിയെ അവർ മറന്നുകളയുകയും ചെയ്യുന്നു. ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം. എന്നിട്ട് ധിക്കാരിയായ മനുഷ്യൻ ചോദിക്കുന്നു, എല്ലുകൾ ജീർണിച്ചതിനു ശേഷം ആരാണ് അവയെ വീണ്ടും ജീവിപ്പിക്കുക? അള്ളാഹുവിന്റെ മറുപടി, ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ. ഖുൽ, നബിയെ പറയുക, യുഹ്യീഹ, ആ ജീർണിച്ച എല്ലുകളെ ജീവിപ്പിക്കും, അല്ലദീ അൻശഅഹ അവ്വല മറ, ആരാണോ അതിനെ ആദ്യമുണ്ടാക്കിയത് അവൻ തന്നെ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എല്ലുകളെ വീണ്ടും ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ സൃഷ്ടിയെയും അവൻ നന്നായി അറിയുന്നു. സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നാം ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാഫാത്തിലെ 11-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നു, നബിയെ അവരോട് ചോദിക്കുക, സൃഷ്ടിയിൽ അവരാണോ ഏറ്റവും ശക്തമായത്, അതല്ല നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാണോ? എന്നിട്ട് പറയുന്നു, തീർച്ചയായും നാം അവരെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. തുടർന്ന് 12-ാമത്തെ വചനത്തിൽ, ബൽ അജിബ്ത വയസ്ഖറൂൻ. ബൽ, പക്ഷേ, എന്നാൽ, അജിബ്ത, താങ്കൾ അത്ഭുതപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. വയസ്ഖറൂൻ, അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിൽ രണ്ട് ഖിറാഅത്തുകൾ പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖാരിഉകൾ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഒന്ന്, ബൽ അജിബ്തു എന്നും അംഗീകരിക്കപ്പെട്ട ഖിറാഅത്തുണ്ട്. അഥവാ അജിബ്തു എന്ന് പറയുമ്പോൾ ആ ലമീർ മടങ്ങുന്നത് അല്ലാഹുവിലേക്കാണ്. എന്നാൽ നാം ആശ്ചര്യപ്പെട്ടിരിക്കുന്നു, അഥവാ മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നാം അത്ഭുതപ്പെടുന്നു. അതേപോലെ തന്നെ വയസ്ഹറൂൻ, അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, യാ നബിയ്യന മിൻ ഖുദ്റത്തി റബ്ബിക് അലാ ഇഹ്യാഇൽ മൗത. നബിയെ, താങ്കൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. എന്ത് കാര്യത്തിൽ? അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും ശക്തിയുടെയും കാര്യത്തിൽ. മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ താങ്കൾക്ക് അത്ഭുതമുണ്ട്, താങ്കൾ ആശ്ചര്യപ്പെടുന്നു. എന്നാൽ അവരാകട്ടെ, വയസ്ഹറൂൻ മിൻ ഖൗലിക് ഇന്നല്ലാഹ യുഹ്യി, താങ്കൾ പറഞ്ഞ കാര്യത്തിലാണ് അവർക്ക് സംശയം. ഇന്നല്ലാഹ യുഹ്യിൽ മൗത, തീർച്ചയായും അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ കാര്യത്തിൽ അവർ സംശയാലുക്കളാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള, മഹാനായ മുഫസ്സിർ, അദ്ദേഹം പറയുന്നു, ബൽ അജിബ്ത യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, താങ്കൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. മിൻ തക്ദീബിഹിം, അവരുടെ നിഷേധത്തിൻ്റെ കാര്യത്തിൽ. ഇൻകാരിഹിമുൽ ബഅസ്, മരണശേഷമുള്ള ജീവിതത്തെ അവർ നിഷേധിക്കുന്നതിലും താങ്കൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. വഅജബ മിൻ ഇൻകാരിഹിം അന്നഹും യസ്തഹ്സിഊനക വയസ്ഖറൂന മിൻ ഖൗലിക്. അതേപോലെ തന്നെ അല്ലാഹുവിലേക്കത് ചേർത്തി പറയുമ്പോൾ അല്ലാഹു അവൻ ആശ്ചര്യപ്പെടുന്നു, അവൻ അത്ഭുതപ്പെടുന്നു. ഏത് കാര്യത്തിൽ? അല്ലാഹുവിൻ്റെ റസൂൽ മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിനെ അവർ നിഷേധിക്കുന്ന കാര്യത്തിൽ അതിൽ അല്ലാഹു ആശ്ചര്യപ്പെടുന്നു. ഈ തരത്തിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. ബൽ അജിബ്ത എന്ന് പറഞ്ഞാൽ ഫയഊദു ളമീറു അലാ റസൂലില്ലാ, താങ്കൾ ആശ്ചര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മടങ്ങുന്നത്, ആ ളമീറു മടങ്ങുന്നത് പ്രവാചകനിലേക്കാകുന്നു. എന്നാൽ ബൽ അജിബ്തു എന്ന് പറയുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ളമീറു മടങ്ങുന്നത് അല്ലാഹുവിലേക്കാകുന്നു. ഹദീസിൽ കാണാം, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിൽ കുറച്ച് കഫം എടുത്ത്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഖാലല്ലാഹു തആല യബ്ന ആദം, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, മനുഷ്യ അന്ന തുഅജിസനീ, നീ എങ്ങനെയാണ് എന്നെ അശക്തനാക്കുക, എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ നീ എങ്ങനെ പറയും. വഖദ് ഖലഖ്തുക മിൻ മിസ്ലി ഹാദാ, ഇതുപോലെയുള്ള ഒരു ദ്രാവകത്തിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു പറഞ്ഞു എന്ന് പ്രവാചകൻ തിരുമേനി ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആശ്ചര്യം കാണിക്കൽ അല്ലെങ്കിൽ പരിഹസിക്കൽ, അല്ലാഹു മരണശേഷം വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിൽ പരിഹസിക്കൽ, യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള കാര്യങ്ങളെ യഥാർത്ഥമായ രൂപത്തിൽ നോക്കിക്കാണുന്ന യാതൊരാൾക്കും ഭൂഷണമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇന്നും ഇതിനൊക്കെ പരിഹസിക്കുന്ന മതത്തെയും മതത്തിൻ്റെ വിശ്വാസങ്ങളെയുമൊക്കെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നാം ദീൻ പഠിക്കുകയും ഖുർആൻ ഉൾക്കൊള്ളുകയും ആ വിശ്വാസങ്ങൾ, ഖുർആൻ ഉദ്ഘോഷിക്കുന്ന മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറ സോഫത്ത്, വചനം 12, ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് ബഹുമാനായ ജഅഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം ലഭിക്കുന്ന കുട്ടികൾക്ക് പീസ് റേഡിയോ നൽകുന്ന നല്ല ഒരു സമ്മാനം ലഭിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ്. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും വരും ആഴ്ചകളിൽ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ് മനഃപ്പാഠമാക്കി ടെലിക്വിസിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. കൂട്ടുകാരെല്ലാവരും നമ്മുടെ കോള് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ആദ്യ ഒരു കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: അദീബ്.
1: അദീബ്
2: വെള്ളിയഞ്ചേരി.
1: അദീബ് വെള്ളിയഞ്ചേരി. അദീബ് എന്നല്ലേ പറഞ്ഞേ?
2: ഓക്കെ.
1: അദീബ് വെള്ളിയഞ്ചേരി, പാലക്കാട് ജില്ല അല്ലേ വെള്ളിയഞ്ചേരി?
2: മലപ്പുറം.
1: മലപ്പുറം, ഓക്കെ. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: അഞ്ചില്.
1: മദ്രസയിലോ?
2: മദ്രസയില് നാലാണ്.
1: നാലാം ക്ലാസ്സില്. ഓക്കെ. ഏത് സൂറത്ത് വരെ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട് മോനെ? ഒന്നാം ജുസ് അല്ലേ. നമ്മൾ ടെലിഗസ് രണ്ട് ജുസ് ആണുള്ളത്. ആദ്യം ഒരു ജുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ രണ്ട് ജുസ് ആണ്. ഏതായാലും മോനോട് അവസാനത്തെ ജുസ്ഇൽ നിന്ന് ചോദിക്കാം. ഓക്കെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഞാൻ രണ്ട് ആയത്തുകൾ ഓതും, ആ രണ്ടായത്തും ഏത് സൂറത്തിലാണെന്ന് പറയാം. أعوذ بالله من الشيطان الرجيم بلى إن ربه كان به بصيرا فلا أقسم بالشفق. ഈ രണ്ട് ആയത്തുകളും ഏത് സൂറത്തിലാണുള്ളത്? ആയത്ത് ശരിക്കും കേട്ടില്ലേ? അപ്പൊ ഏത് സൂറത്തിലാണ്? പറഞ്ഞോളൂ, അദീബുമോ പറഞ്ഞോളൂ. സൂറത്തുൽ ഇൻഷിഖാഖ്. എന്താ ഒരു സംശയമുള്ള പോലെ, അതന്നെയാണോ?
2: ഇല്ല, സംശയമല്ല.
1: ഓക്കെ ഓക്കെ. അദീബുമോന് സംശയമല്ല, സൂറത്തുൽ ഇൻഷിഖാഖിലെ ആയത്തുകളാണെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ ഓതിയത് സൂറത്തുൽ ഇൻഷിഖാഖിലെ ആയത്തുകൾ തന്നെയാണ്. മാഷാല്ലാ, ഒന്നാമത്തെ ഉത്തരം കറക്റ്റ് ആണ് മോനെ. അതിൻ്റെ അൽഹംദുലില്ലാ, അതിൻ്റെ ബാക്കി ഓതാൻ കഴിയോ?
2: ആ,
1: എന്നാ ബാക്കി ഒന്ന് ഓദിക്കാം മോനെ.
2: എവിടുന്നാണ്?
1: ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്. നെക്സ്റ്റ് ആയത്ത്.

0: تسق لترقبن طبقا عن طبق فما لهم لا يؤمنون.
1: فإذا മതി, മാഷാ നന്നായിട്ട് ഓതിട്ടാ. ഇനി രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം സൂറത്തിൻ്റെ പേര് പറയും, ആ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്ന് പറയണം. ഓക്കെ, സൂറത്തു ശംസ്, സൂറത്തു ശംസ് ടൈം തരാൻ പറ്റൂല, ഖുറാനിലേക്ക് നോക്കാൻ പാടില്ല, അതുപോലെ അടുത്തുള്ള പരത്തും മരത്തും ചോദിക്കാൻ പാടില്ല. പിന്നെ ഓതി നോക്കാനാണെങ്കിൽ ഫുൾ ഓതി നോക്കണ്ടേ, ഇപ്പൊ കുറെ ടൈം ആവില്ല, നമ്മൾ കുട്ടികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ട്. അപ്പൊ മോനെ ഒരു മിനിറ്റ് സമയമുണ്ട്, അതിനുള്ളിൽ ഉത്തരം പറയണം കേട്ടോ. പതിനഞ്ച് ആയത്ത്, ഇത്ര പെട്ടെന്ന് കിട്ടിയാലോ? പതിനഞ്ചാണോ? ഓക്കെ, എങ്ങനെ കിട്ടി? ഓതി നോക്കിയോ? പെട്ടെന്ന് ഓതി നോക്കിയല്ലേ. ഓക്കെ, ഞാൻ ചോദിച്ചത് സൂറത്തു ശംസ് ആണ്. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ, ആ സൂറത്തിൽ 15 ആയത്തുകളാണ് ഉള്ളത്. മാഷാല്ല, അപ്പോ രണ്ടാമത്തെ ഉത്തരം കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അദീം മോന് ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ലാസ്റ്റ് ചോദ്യം, മൂന്നാമത്തേത്. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ചോ. ഇനി ഞാൻ ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുകളിലുള്ള ആയത്താണ് ഓതേണ്ടത്. أعوذ بالله من الشيطان الرجيم يسألونك عن الساعة

0: ആയത്ത് ഓതിയത് കേട്ടല്ലോ. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, അതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്താണ് ഓതേണ്ടത്.
1: ഏതാണ് സൂറത്ത്?
0: സൂറത്ത് പറഞ്ഞു തന്നാൽ മോനിക്ക് കിട്ടൂലേ? ഇപ്പൊ മറ്റു കുട്ടികളൊക്കെ ചോദിക്കും ഏതാണ് സൂറത്ത്, ഓരോന്ന് ചോദിക്കുമ്പോഴും സൂറത്ത് പറയാതെ തന്നെ മോനിക്ക് ഓതാൻ കഴിയണം. ഓക്കെ, അദീബ് മോനെ ഏതായാലും പിന്നെ മുകളിലുള്ള ആയത്ത് ഓതാൻ ചിലപ്പോ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ആ അതാണ്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി നല്ല കുറേ പ്രാവശ്യം ഇങ്ങനെ ഓരോ സൂറത്തും ഇങ്ങനെ ഓതി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരായത്ത് കേട്ടാൽ അത് ഏത് സൂറത്തിലാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ അത് അതിൻ്റെ മുകളിലെ തൊട്ട് മുകളിലെ കുറച്ച് ആയത്തുകൾ ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ മുകളിലെ ആയത്ത് ഓതാൻ കഴിയും കേട്ടോ. ഇൻഷാല്ലാ ഇനി അങ്ങനെ കുറച്ച് ഒന്ന് നന്നായി റിപ്പീറ്റ് ചെയ്ത് വെള്ളം പോലെ ഓതാൻ കഴിയുന്ന രൂപത്തിൽ പഠിച്ചതിന് ശേഷം ഒന്ന് കൂടി വിളിക്കാം കേട്ടോ. ഏതായാലും രണ്ട് ഉത്തരം കറക്റ്റായി. ലാസ്റ്റ് ചോദ്യം മുകളിൽ നിന്നുള്ള ആയത്ത് ചോദിച്ചത് കൊണ്ട് മോനിക്ക് എന്ത് ചെയ്തല്ല പറയാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി അതുകൂടി ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വിളിക്കുമ്പോൾ മോനിക്ക് കിട്ടണം. അതിനുവേണ്ടി നന്നായി പഠിക്കുക. ഓക്കെ ഇൻഷാല്ലാ, ഏതായാലും വിളിച്ചതിൽ വലിയ സന്തോഷം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുകയാണ്. അടുത്ത ഒരു കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഷാമിൽ.
0: ഷാമിൽ, ഷാമിലിന്റെ അവിടുന്ന് വേറെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരാ അത്?
2: അത് കുട്ടികളോട് ഒറ്റ ഉണ്ടാക്കണ.
0: ആ ലൗഡ് സ്പീക്കർ ഓഫ് ആയിക്കണം, ചെവിയിൽ വെച്ചായിട്ടോ. ഷാമിൽ മോനെ എവിടുന്നാ വിളിക്കുന്നേ, എവിടെ സ്ഥലം?
2: ഹലോ.
0: ആ ഷാമിൽ മോനെ എവിടുന്നാ വിളിക്കുന്നത്?
2: സൈൻ അക്കാഡമി.
0: എവിടുന്ന്?
2: പുളിക്കൽ ഷെൽട്ടർ ഇന്ത്യന്റെ അക്കാഡമി.
0: ആ പുളിക്കൽ, പുളിക്കൽ. ഓക്കെ ഓക്കെ. മോനെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: സെവൻത്ത് ക്ലാസ്.
0: സെവൻത്തിൽ. ഓക്കെ, ഏതാ സ്കൂള്?
2: റുഷാദിയ.
0: ഓക്കെ, വേറെ മദ്രസ പഠിക്കുന്നുണ്ടോ?
2: ഇല്ല, രാത്രി ഒരു എം എസ് ക്ലാസ് ഉണ്ടാവും.
0: ആ എം എസിന്റെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഖുർആന്, ഖുർആൻ എം എസിന്റെ ക്ലാസ് നിന്നാണ് കിട്ടുക പഠിക്കല്? വേറെ സാറുണ്ട്. ഓക്കെ, പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
2: ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്, മെഡല്, ഗോൾഡ് പോലത്തെ.
0: ആ ഓക്കെ ഓക്കെ. അപ്പോ രണ്ട് ജുസ് ആണ്, മൂന്ന് ചോദ്യങ്ങളുണ്ടാവാം. തബാറക്ക് ജുസിൽ നിന്നും അമ്മ ജുസിൽ നിന്നും. തബാറക്കിന്ന് അമ്മ ജുസിൽ നിന്ന് രണ്ട് ജുസ് ആണ്. അപ്പോ മോന് മുമ്പ് പങ്കെടുത്ത സമയത്ത് എത്ര ജുസ് ആയിരുന്നു? ഇല്ല അല്ലേ. ഓക്കെ ഓക്കെ, ആദ്യമായിട്ടാണല്ലേ. ഓക്കെ, ഖുർആൻ ലിഖിസ് കേൾക്കാറുണ്ടോ? ഓക്കെ ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
2: ഹലോ.
0: ആ മോന്റെ പേരെന്താ പറഞ്ഞേ?
2: ഷാമിൽ.
0: ആ ഷാമിൽ മോനെ ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതുന്നുണ്ട്, അതിന്റെ ബാക്കി ചോദ്യം. أعوذ بالله من الشيطان الرجيم وتحبون المال حبا جما. Next aya.
2: Hello.
0: وتحبون المال حبا جما. Next aya. അതിന്റെ
2: തൊട്ടടുത്തായിട്ട്.
0: ഓക്കെ മോനെ, ഓതുന കറക്റ്റ് ആണ്, പക്ഷെ അക്ഷര തെറ്റുകളുണ്ട്, അതുകൂടി ശരിയാക്കണം കേട്ടോ. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا. മോനെ ഓതുന്ന അക്ഷര തെറ്റുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ കേട്ടോ.
2: അപ്പോൾ
0: ഒന്നാമത്തെ ഉത്തരം കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇനി ഞാൻ രണ്ട് ആയത്തുകൾ ഓതും, അതേത് സൂറത്തിലാണെന്ന് പറയാം. أعوذ بالله من الشيطان الرجيم إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية. ഈ രണ്ടായത്തുകളും ഏത് സൂറത്തിലാണ്? സൂറത്തുൻ നാസിഅത്തിലെ ആയത്തുകളല്ല, സൂറത്തുൽ സൂറത്തുൽ ഹാഖയിലെ ആയത്താണ്. സൂറത്തു അൽ ഹാഖയിലെ ആയത്തുകളാണ്. അൽ ഹാഖ മൽ ഹാഖ എന്ന് പറയുന്ന സൂറത്തിലെ ആയത്തുകളാണ്. ഓക്കെ സാറല്ല, ഏതായാലും ഒരു ഉത്തരം പറഞ്ഞു. ഇനി അടുത്ത സാറ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. ആ ഓക്കെ, മോന് ആദ്യം അന്നാസിയാത്ത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആ ഓക്കെ ഓക്കെ സാറല്ല, ഇനി അടുത്ത ഒരു പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് തബാറക്ക് ജുസും അമ്മ ജുസും നന്നായി പഠിച്ചൊന്നുകൂടി വിളിക്കാം കേട്ടോ, അടുത്ത ആഴ്ചകളിൽ. ഓക്കെ, രണ്ടാമത്തെ ഉത്തരം കറക്റ്റ് അല്ല. മോന്
2: ആദ്യം
0: ഒരു ഉത്തരേ നമുക്ക് കഴിയുള്ളൂ, രണ്ടാമത് ഉത്തരം പറയാൻ കഴിയൂല. മോന് ആദ്യം സൂറത്തുൻ നാസിയാത്ത് എന്ന് പറഞ്ഞനെ, പിന്നെ തബാറക്ക എന്ന് പറഞ്ഞു, അങ്ങനെ മാറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വിളിക്കാം കേട്ടോ, കൂടുതൽ പഠിച്ചതിന് ശേഷം രണ്ട് ജ്യൂസ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുകയാണ്, അടുത്തൊരു കോളിലേക്ക് പോകാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹനീൻ.
0: ആര്? ഹനീൻ. മാഷാ, ഹനീൻ മോൻ എവിടുന്നാ വിളിക്കുന്നത്?
1: പാലക്കാഴി.
0: ഓക്കെ മോന്, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടാം ക്ലാസ്സിലോ? ഇപ്പൊ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടോ മോന്? ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ടോ? കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? ആ ഉണ്ടല്ലേ. ഓക്കെ, ഹനീന് മോന് മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? സ്കൂൾ ഓഫ് ഖുറാനിൽ പഠിക്കുന്നുണ്ടല്ലേ. ഓക്കെ, എത്ര ജ്യൂസ് ഏതുവരെ പഠിച്ചിട്ടുണ്ട് ഖുർആൻ മനപ്പാടം? രണ്ടാമത്തെ ജ്യൂസ് ആവാനെ അല്ലേ. അപ്പം നമ്മുടെ ടെലിഗിസിൽ, ഖുർആൻ ടെലിഗിസ് രണ്ട് ജ്യൂസ് ആണുള്ളത്. ഏതായാലും ഞാൻ ചോദിക്കാം മൂന്ന് ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം മോന് ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ ഓതുന്നതിന്റെ ബാക്കി ചോദ്യം മതി അടുത്തായത്. أعوذ بالله من الشيطان الرجيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون. അടുത്ത ആയത്ത്. ആ മതി മതി, മാഷാല്ലാ, വളരെ ഉഷാറായിട്ടുണ്ട്, വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ മോനെ. ഹനീൻ മോൻ, മാഷാല്ലാ ബാർക്കല്ലാ, വളരെ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം ഹനീൻ മോൻ, രണ്ടാമത്തെ ചോദ്യം ഓക്കെ അല്ലേ? ആ റെഡിയാണ്. രണ്ടാമത്തെ ചോദ്യം, രണ്ട് ആയത്തുകൾ ഞാനൊരു സൂറത്തിൽ നിന്ന് ഓതും, അത് ഏത് സൂറത്തിലാണെന്ന് പറയാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഇന്ന لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما. يعني പുതിയ രണ്ട് ആയത്തുകൾ ഏത് സൂറത്തിലാണ് മോനെ? ആയത്തുകൾ ഒന്നുകൂടി ഓതണം അല്ലേ. إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما. സൂറത്ത് പഠിച്ചിട്ടില്ല അല്ലേ. സൂറത്തുൽ മുസമ്മിൽ പഠിച്ചില്ല. സൂറത്തുൽ മുസമ്മിലാണല്ലോ അത്. മുസമ്മിൽ പഠിച്ചിട്ടില്ല അല്ലേ. ഓക്കെ, ഏതായാലും മോന് പിന്നെ ഉത്തരം രണ്ടാമത്തെ പറയാൻ കഴിഞ്ഞില്ല. മോനെ ഏതായാലും വിളിച്ച സ്ഥിതിക്ക് ഒരു 5 ആയത്തൊന്ന് ഓതി തരണം എല്ലാവർക്കും, കൂടി മക്കൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. സൂറത്തുൻ നബയിലെ ആദ്യത്തെ 5 ആയത്ത് കേട്ടോ.

0: മാഷാല്ലാ ബറക്കല്ലാ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഓതിയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി സുഹൃത്തുക്കൾ കൂടി പഠിച്ച് ഇനി എത്ര ഉണ്ട്, ഒരു നാലഞ്ച് സുഹൃത്തും കൂടി പഠിക്കാനുണ്ട് അല്ലേ തബാറക്ക് ജുസില്? ആ, അതുകൂടി നന്നായി പഠിക്കുക. പഠിച്ചത് കുറേ പ്രാവശ്യം ഓതി നോക്കണം, എന്നും ഓതണം, എന്നിട്ട് ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇതോടുകൂടി ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് അവസാനിക്കുകയാണ്. ടെലിഗിസിൽ പങ്കെടുത്ത പാരായണം ചെയ്ത് കുട്ടികളെല്ലാവരും, പാരായണം ചെയ്ത് ടെലിഗിസിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ശബ്ദം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി നന്ദിയും, അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡുകളിൽ എല്ലാവരും ടെലിഗിസിൽ പങ്കെടുക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കുകയും വിളിക്കുകയും ചെയ്യണമെന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറാം. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസ്.

നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും മൂന്നാമത്തെ അധ്യായം സൂറത്തു ആൽ ഇംറാൻ 189 മുതൽ 200 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ്സ അൽ ബലുഷി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 36-ാം അധ്യായം സൂറ യാസീനിലെ 60 മുതൽ 83 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് തമീർ ഇസ്ലാം.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹൂദ് വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം 100-ാമത്തെ ആയത്ത് മുതൽ 109 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് യാസർ അദ്ദോസരി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഉള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 46 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അള്ളാ 47-48 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീൽ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്സിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അതുകൊണ്ട് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഇനി ഇസ്രായീല ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. പലപ്പോഴും ഓതിപ്പോകുന്നതൊക്കെ ഇസ്രായീല എന്നാണ്, ഇസ്രായീല, അങ്ങനെയല്ല, ഇസ്രായീ.

إسرائيل اذكروا نعمتي التي إسرائيل اذكروا ذال النوتشان الشدقة اذكروا نعمتي التي نعمتي التي നിഅമതി അയിൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിനിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ നിഅമതി യ കൃത്യമായിട്ട് ഉച്ചരിക്കണം. നിഅമതി അല്ലതി നിഅമതി അല്ലതി എന്ന് ഓതിപ്പോവരുത്, യ മാറിയിട്ട് ഹംസ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഅമതി അല്ലതി അല്ലതി അൻഅംതു, ഇവിടെയും മദ് മുൻഫസ്സിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാവുന്ന മദ്ദാണത്. ഇനി അൻഅംതു അൻഅംതു അൻഅംതു, കൃത്യമായിട്ട് നൂനിനെ വെളിവാക്കണം. അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അൻഅംതു എന്ന് അൻഅംതു ഇങ്ങനെ ഓതരുത്, അൻഅംതു അല്ല അൻഅംതു. അലൈക്കും വ അന്നി അലൈക്കും വ, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി മീമിനെ പൂർണ്ണമാക്കണം. വഅന്നി നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും ഫദ്ദ ദ, ദാദിന് ശദ്ദുണ്ട്, കൃത്യമായിട്ട് മഖ്റജ് ശരിയാക്കണം. ദാദിൻ്റെ മഖ്റജ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതോടൊപ്പം അത് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് കൃത്യമായിട്ട് ആ ഒരു മഖ്റജ് ശരിയാക്കുക തന്നെ വേണം. ഫദ്ദൽതുകും, ഓതിപ്പോകുന്നത് പലപ്പോഴും ഫല്ലൽതുക്കും എന്നായിരിക്കും. ഫല്ലൽതുക്കും അല്ല ഫദ്ദൽതുക്കും. അലൽ ആലമീൻ അലൽ ആലമീൻ, അയിനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിനിൻ്റെ മഖ്റജ്. അലൽ ആലമീൻ എന്ന് ഓതരുത്, അലൽ ആലമീൻ. واتقوا يوما لا تجزي نفس عن نفس شيئا واتقوا واتقوا واتقوا واتقوا الا واتقوا واتقوا قافിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഖാഫിൻ്റെ ശബ്ദം. ഖീഖു അഖ് واتقوا يوما لا يوما تنوين ششم لام ادغام بلا غنه يوما لا يوما لا يوما لا എന്നല്ല പറയേണ്ടത്, يوما لا تجزي نفس عن نفس تجزي نفس نفس الا نفس قال قال شيرد نفس نفس عن نفس തൻവീനു ശേഷം അയിന് ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. നഫ്സുൻ അൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം മുതമാസിലിൻ എന്നാണ് അതിൻ്റെ പേര്, ഒരേ നൂനാണ്. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീനു ശേഷം ഷീൻ, ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനിനെ ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിക്കണം. അൻ നഫ്സിൻ ഷൈഅ, ഷൈഅ എന്ന് വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. കൂട്ടി ഓതുമ്പോൾ ഷൈഅ വല ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി ലയിപ്പിക്കുക, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് മിക്സ് ചെയ്യുക. ഷൈഔം വല യുഖബലു യുഖ യുഖബലു യുഖ യുഖബലു മിൻഹ ശഫാഅതു വല ശഫാഅതു വല, തൻവീനു ശേഷം വ ഇദ്ഗാം ബിഗുന്ന, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിക്കുക. ശഫാഅതു വല ولا يؤخذ شفاعه ولا يؤخذ. ഇവിടെ ഹംസയുടെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. കൽക്കല ചെയ്യാതെ കൃത്യമായിട്ട് അതിനെ ശബ്ദത്തിൽ കൊണ്ടുവരണം. ولا يؤخذ ولا يؤخذ منها عدل ولا عدل عدل دالിനെ കൽക്കല ചെയ്യണം. عدل عدل

അദിലു വല തൻവീന് ശേഷം വ ഇത് ഗാം ബിഗുന്ന, ഇത് ഗാം ബിഗുന്ന തൻവീനിനെ വ എന്നക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദിലു വല ഹും യുൻസറൂൻ, വല ഹും യുൻസ ഇഖ്ഫാ ബിഗുന്ന, സ്വാദാണ്, അതുകൊണ്ട് മണിക്കലും സ്വരഭാരത്തിലായിരിക്കണം. സ്വാദ് ഇസ്തിലാന്റെ അക്ഷരമാണ്. വലഹും യുൻസറൂൻ, ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആയതിൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 47-48 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. കൃത്യമായ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ. ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാത്ത്.

ഹറംബെയ്ൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറംബെയ്ൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാത്ത്, സൂറ സജദയും ഇൻസാനും. ഷെയ്ഖ് ബന്ദർ ബലീലാ

മഗ്രിബ് നമസ്കാരത്തിൽ മദീന മുനവ്വറയിലെന്നും സൂറത്തുൽ ഫാത്തിർ ആയത്ത് 29 മുതൽ 39 വരെയുള്ള വചനം ഖിറാഅത്ത് ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ലോക പ്രശസ്തരായ കുഞ്ഞുകാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബയ്യിന എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബയ്യിന എന്നീ സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് റേഡിയോയിൽ അടുത്തതായി തെൻസീൽ. ഇന്ന് സൂറത്ത് ഹഷർ മുതൽ സൂറത്ത് ഖലം വരെയുള്ള വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: സബ്ഹാനല്ലാഹി മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر

0: ശ്രോതാക്കൾ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹഷർ മുതൽ സൂറത്ത് ഖലം വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് തൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി റഹ്മഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അധ്യായം 97, സൂറത്തുൽ ഖദർ. നിർണയം. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. വചനങ്ങൾ 5.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇന്ന, നിശ്ചയമായും നാം. അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറക്കി. ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിന്റെ രാവിൽ.
3: ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ,
2: നിശ്ചയമായും നാം ഇതിനെ അഥവാ ഖുർആനെ ലൈലത്തുൽ ഖദറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
4: വചനം 2.
2: വമാ അദ്രാക, നിനക്ക് അറിയാവുന്നതെന്ത്? എന്തറിയാം? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്തെന്ന്?
3: വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ,
2: ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
4: വചനം 3.
2: ലൈലത്തുൽ ഖാദിരി, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ അൽഫി, ആയിരത്തെക്കാൾ. ഷഹ്റിൻ, മാസം.
3: ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ,
2: ലൈലത്തുൽ ഖദർ ആയിരം മാസത്തെക്കാൾ ഉത്തമമാകുന്നു.
4: വചനം 4.
2: തനസ്സലു, ഇറങ്ങിവരും, ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽ മലായികത്തു, മലക്കുകൾ. വർറൂഹ്, റൂഹും, ആത്മാവും. ഫീഹ, അതിൽ. ബിഇദ്നി, ഉത്തരവ് പ്രകാരം. സമ്മതം, അനുമതി പ്രകാരം. റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ. മിങ്കുല്ലി അമ്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും.
3: تنزل الملائكة والروح فيها بإذن ربهم من كل أمر.
2: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും.
4: വചനം 5.
2: സലാമുൻ, ശാന്തിയാണ്, സമാധാനമത്രേ. ഹിയ, അത്. ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ. അൽ ഫജ്ർ, പ്രഭാതത്തിന്റെ.
0: രണ്ട് സ്ഥലത്തും ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ അവതരിപ്പിച്ചു എന്ന് ഭൂതകാലക്രിയ അഥവാ മാലിയായാണ് അള്ളാഹു ഉപയോഗിച്ചത്. ആ രാത്രിയിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാകട്ടെ അതിൽ കാര്യം വിവേചനം ചെയ്യപ്പെടുന്നു എന്നും അതിൽ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും ഉപയോഗിക്കുന്ന ക്രിയ മുലാരി ആയാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു ഉപയോഗിച്ച ഓരോ വാക്കുകളിലും അവയുടെ ഉപയോഗക്രമങ്ങളിലും പല സൂചനകളും രഹസ്യങ്ങളും അടങ്ങിയിരിക്കുമെന്നു പറയേണ്ടതില്ല. ഖുർആനെ അവതരിപ്പിച്ചുവെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആകാശത്തേക്ക് അവതരിപ്പിച്ചുവെന്നോ നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് അവതരിപ്പിക്കുവാൻ ആരംഭിച്ചുവെന്നോ ആവട്ടെ, ഏതായാലും ശരി, ആ അവതരണ സംഭവം കഴിഞ്ഞുപോയിട്ടുണ്ടെന്നും കാര്യങ്ങളുടെ വിവേചനം നടത്തലും മലക്കുകളുടെ വരവും അതിനുശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുമാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. ഇനി നബിവചനങ്ങളിലേക്ക് കടന്നാൽ യാതൊരു വ്യാഖ്യാനത്തിനും ഇടമില്ലാത്തവണ്ണം അത് സ്പഷ്ടമാകുന്നു. ഖുർആന്റെ വ്യാഖ്യാനത്തിന് ഖുർആനെ കഴിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ വചനങ്ങളും ചര്യകളുമാണല്ലോ ആധാരം. നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം അരുളി ചെയ്തതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. ലൈലത്തുൽ ഖദറിനെ റമദാന്റെ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളുവിൻ. ബുഖാരി മുസ്ലിം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമദാന്റെ അവസാനത്തെ 7 ദിവസങ്ങളിലായി സ്വഹാബികൾക്ക് ലൈലത്തുൽ ഖദർ സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുകൂടിയതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് അതിനെ ആർ കരുതിയിരിക്കുന്നുവോ അവൻ ഒടുവിലത്തെ 7 രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളട്ടെ. ബുഖാരി മുസ്ലിം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങൾ അതിനെ, അതായത് ലൈലത്തുൽ ഖദറിനെ, റമളാന്റെ ഒടുവിലത്തെ പത്തിൽ അന്വേഷിക്കുവിൻ. എന്നുവച്ചാൽ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെ. ബുഖാരി. ഇപ്പോൾ ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ആവർത്തിക്കപ്പെടുമെന്നതിൽ സംശയിക്കുവാൻ ന്യായമില്ലല്ലോ. ഇനി അതു സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന പ്രത്യേക ചര്യകൾ എന്തായിരുന്നുവെന്ന് നോക്കാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ ആദ്യത്തെ പത്തിലും പിന്നീട് നടുവിലത്തെ പത്തിലും എഴുത്തിക്കാഫ് ചെയ്യുകയുണ്ടായി. ഒരു തുർക്കി തമ്പു കെട്ടിയതിൽ വെച്ചായിരുന്നു അത്. പിന്നീട് അവിടുന്ന് തല പുറത്തു കാട്ടിക്കൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ ഈ രാത്രിയെ തേടിക്കൊണ്ട് ആദ്യത്തെ 10 ദിവസം എഴുത്തിക്കാഫ് ചെയ്തു, പിന്നെ നടുവിലത്തെ 10 ചെയ്തു. പിന്നീട് എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയുണ്ടായി, അത് അവസാനത്തെ 10 ആകയാൽ എൻ്റെ ഒന്നിച്ച് എഴുത്തിക്കാഫ് ചെയ്തവർ അവസാനത്തെ 10 എഴുത്തിക്കാഫ് ചെയ്തു കൊള്ളട്ടെ. ഈ രാത്രി എനിക്ക് കാണിച്ചു തരപ്പെട്ടു, എങ്കിലും പിന്നീട് എനിക്ക് അത് വിസ്മരിപ്പിക്കപ്പെടുകയുണ്ടായി. ബുഖാരി മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, അവസാനത്തെ പത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊന്നിലുമില്ലാത്ത ഉത്സാഹം ആരാധനാ കർമ്മങ്ങളിൽ ഉത്സാഹിച്ചു വന്നിരുന്നു. മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇങ്ങനെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, കണ്ടുവോ ലൈലത്തുൽ ഖദർ ഏതു രാത്രിയിലാണെന്ന്? എനിക്ക് അറിവായാൽ അതിൽ ഞാൻ എന്താണ് പറയേണ്ടത്? തിരുമേനി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകേണമേ എന്ന് പറഞ്ഞുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസത്തോടും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുന്ന പക്ഷം അവന് അവൻ്റെ കഴിഞ്ഞുപോയ പാപം പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരി മുസ്ലിം. ലൈലത്തുൽ ഖദർ ഏതു രാത്രിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കപ്പെടുകയുണ്ടായെന്നും പിന്നീട് അത് വിസ്മരിപ്പിക്കപ്പെടുകയാണ് ചെയ്തതെന്നും അബൂ സഈദ് അൽ ഖുദരിയുടെ റളിയല്ലാഹു അൻഹു ഹദീസിൽ കണ്ടുവല്ലോ. ഈ വിഷയം ഇബാദത്തു ബിനു സ്വാമിത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിവരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു തരുവാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പുറപ്പെട്ടു വന്നു. അപ്പോഴേക്കും മുസ്ലിങ്ങളിൽ രണ്ടുപേർ തമ്മിൽ ഒരു വഴക്കുതർക്കം നടക്കുകയുണ്ടായി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് പുറപ്പെട്ടു വന്നത്. അപ്പോഴേക്ക് ഇന്ന ആളും ഇന്ന ആളും തമ്മിൽ വഴക്ക് നടന്നു. അങ്ങനെ അത് ഉയർത്തപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള വിവരം എൻ്റെ ഓർമ്മയിൽ നിന്ന് വിടുത്തപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ഗുണമായി തീർന്നേക്കാം. ബുഖാരി. മേലുദ്ധരിച്ച പ്രബലമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാവുന്നതാണ്. ഒന്ന്, ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ഉണ്ടായിരിക്കും. ഖുർആൻ അവതരിച്ച ആ ഒരേ ഒരു രാത്രിയെപ്പറ്റി മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. രണ്ട്, അത് മിക്കവാറും റമദാന്റെ ഒടുവിലത്തെ പത്തിൽ, വിശേഷിച്ചും അതിലെ ഒറ്റയായ രാത്രികളിൽ ഒരു രാത്രിയായിരിക്കും. മൂന്ന്, എന്നാൽ അത് ഏതു രാത്രിയിലാണെന്ന് നിർണയിച്ചു പറയുവാൻ നിവൃത്തിയില്ല. അത് ഇന്ന രാത്രിയിലാണെന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയുണ്ടായി, പിന്നീട് അള്ളാഹു അത് മറപ്പിച്ചു കളയുകയാണുണ്ടായത്. നാല്, അങ്ങനെ മറപ്പിച്ചു കളഞ്ഞത് താഴെ പറയുന്ന പോലെയുള്ള കാരണത്താൽ സമുദായത്തിന് ഗുണകരമായിരിക്കുന്നതുമാകുന്നു. അഞ്ച്, റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഒടുവിലത്തെ പത്തിൽ എഴുത്തിക്കാഫ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്നു. ആറ്, അനുഭവപൂർവമായ വല്ല അടയാളങ്ങൾ മുഖേനയും ആ രാത്രിയെ തിരിച്ചറിയുവാൻ സജ്ജനങ്ങളായുള്ള ചിലർക്ക് സാധിച്ചെന്നു വരാം. ഏഴ്, എല്ലാ കൊല്ലത്തിലും ഒരു നിശ്ചിത തീയതിക്കു മാത്രമായിരിക്കും അതെന്ന് കരുതുവാൻ നിവൃത്തിയില്ല. പ്രസ്തുത രാവ് ഏതു ദിവസമായിരിക്കുമെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു വിടുത്തിക്കളഞ്ഞത് സമുദായത്തിന് ഗുണമാണെന്ന് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്നറിഞ്ഞാൽ ജനങ്ങൾ ആ ഒരു ദിവസം മാത്രമേ അതിനെ പ്രതീക്ഷിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിക്കുകയും ചെയ്യുകയുള്ളൂ. അറിയാത്ത പക്ഷം ആ രാത്രിയാവാൻ സാധ്യതയുള്ള എല്ലാ ദിവസവും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകുന്നതാണ്. അങ്ങിനെ കൂടുതൽ പുണ്യവും പ്രതിഫലവും നേടുവാൻ അത് കാരണമായിത്തീരും. ഈ വസ്തുത മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ച ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിപ്രകാരമാണ്, സിറുബിന് ഹബിഷ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉബയ്യുബിന് ഖഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സഹോദരൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊല്ലം മുഴുവനും രാത്രി സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ ലൈലത്തുൽ ഖദർ പ്രാപിക്കാം എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കാതിരിക്കുവാൻ ഉദ്ദേശിച്ചാണത്. അദ്ദേഹം അങ്ങനെ പറയുവാൻ കാരണം അതാണ്. നിശ്ചയമായും അദ്ദേഹത്തിനറിയാം അത് റമളാനിലാണെന്നും ഒടുവിലത്തെ പത്തിലാണെന്നും 27-ന്റെ രാത്രിയാണെന്നും. പിന്നീട് ഉബൈർ റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു പറഞ്ഞു, അത് 27-ന്റെ രാത്രിയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനെ ആസ്പദമാക്കിയാണ് നിങ്ങളിത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അടയാളത്തെ ആസ്പദമാക്കിയാണ്. അതായത് അന്ന് സൂര്യൻ രശ്മി കൂടാതെ ഉദയം ചെയ്യുന്നതിന്. മുസ്ലിം. ലൈലത്തുൽ ഖദറിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവർക്ക് ചൂണ്ടിക്കാട്ടി കൊടുത്തിരിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. അങ്ങനെ താൻ കണ്ട ഒരു അടയാളത്തെ ആസ്പദമാക്കിയാണ് ഉബൈർ റളിയല്ലാഹു അൻഹു അത് 27-ന്റെ രാവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. പ്രസ്തുത അടയാളങ്ങൾ എല്ലാവർക്കും മനസ്സിലായേക്കുമെന്നോ അനുഭവപ്പെട്ടേക്കുമെന്നോ വിചാരിക്കാവുന്നതല്ല. അള്ളാഹു അനുഗ്രഹിച്ച പുണ്യവാന്മാരായ ആളുകൾക്ക് ഏറെക്കുറെ ചിലതൊക്കെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം. അത്രമാത്രം. എന്നാൽ ഉബൈർ റളിയല്ലാഹു അൻഹു 27-ന്റെ രാത്രി എന്ന് നിജപ്പെടുത്തി പറഞ്ഞതുപോലെ മറ്റു ചില രാത്രികളെ നിർണയിച്ചുകൊണ്ടുള്ള ചിലരുടെ റിവായത്തുകൾ വേറെയും കാണാം. അതുകൊണ്ടാണ് ആ രാത്രി മേലുദ്ധരിച്ച ഹദീസുകളിൽ കണ്ടതുപോലെ റമളാൻ ഒടുവിലത്തെ പത്തിന്റെ ഒറ്റയായ രാത്രികളിലായിരിക്കുമെന്നും അത് ഏതു രാത്രിയാണെന്ന് നിജപ്പെടുത്താവതല്ലെന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നതും. വെള്ളിയാഴ്ച ദിവസം വളരെ ചുരുങ്ങിയ ഒരു സമയമുണ്ടെന്നും ഒരു മുസ്ലിമും നമസ്കാരത്തിലായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം കഴിച്ചുകൂട്ടിയാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ ഈ സമയവും ഏതാണെന്ന് നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമാകുന്നു. ആ സമയവുമായി യോജിച്ചേക്കുമെന്ന പ്രതീക്ഷയോടെ കൂടുതൽ സമയം നമസ്കാരവും പ്രാർത്ഥനയും നടത്തുവാൻ ഇതും പ്രേരകമാകുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ അന്തർഭവിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും അവയിലടങ്ങിയ നന്മകൾ നേടുവാനും എല്ലാവർക്കും ഭാഗ്യം സിദ്ധിച്ചെന്നു വരികയില്ല. നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം വർദ്ധിപ്പിക്കുവാനുള്ള അത്യുത്സാഹവും ഉള്ളവർക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുന്നതായിരിക്കും. വിശുദ്ധ ഖുർആന്റെ അവതരണമുണ്ടായ രാത്രി എന്ന ഏക കാരണം കൊണ്ടുതന്നെ മറ്റൊരു മഹത്വവും പരിഗണിക്കപ്പെടാതിരുന്നാൽ പോലും എല്ലാ കാലത്തും മുസ്ലിങ്ങൾ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും മുഖേന

0: കൂട്ടിച്ചേർക്കലുമാകുന്നു. മതത്തിൽ കൂട്ടിച്ചേർക്കലാകട്ടെ ദുർമാർഗവുമാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ദലാല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത് വചനം, ഭാഗം 1. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാഠമാക്കാം, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم

أن يؤذن لكم إلا أن يؤذن لكم إلى طعام غير ناظرين إليه.

تنكحوا ولا أن تنكحوا أزواجه من بعده أبدا.

النبي لا تدخلوا بيوت النبي لا تدخلوا بيوت النبي

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അള്ളാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 53-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അതിൻ്റെ ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 492 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ശൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 492 പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 റിവൈൻഡ് കേൾവിയും.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറ ബക്കറ 44-46 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുദ്ധ ഖുർആനിലെ 43 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതുപോലെ പാരായണത്തിൽ സാധാരണ ഓതിപ്പോകുന്ന സമയങ്ങളിലൊക്കെ വരാറുള്ള അബദ്ധങ്ങളും. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് 44, 45, 46 ആയത്തുകളാണ്.

أتأمرون الناس أتأمرون ഹംസയുടെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതമുറൂന എന്നല്ല ഓതേണ്ടത്, അതമുറൂനന്നാസ ഇങ്ങനെ ഓതണം. അതമുറൂന ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അന്നാസ നൂൻ ശബ്ദുണ്ട്, മണിക്കണം. ബിൽ ബിരി, പ്രിയമുള്ള ശ്രോതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബിൽ ബിരി, ബിൽ ബിറി പറയരുത്. റാഇന് ശദ്ദ് കസ്ർ, ബിൽ ബിറി അല്ല, ബിൽ ബിരി, ബിൽ ബിരി. തർഖീഖാണ് ചെയ്യേണ്ടത് ശദ്ദുണ്ടെങ്കിലും. ധാരാളമായിട്ട് ആളുകൾ ബിൽ ബിറി എന്ന് പറയും, മിൻ ഷർറി പറയുന്ന പോലെ. ബിൽ ബിരി വതൻസൗന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും വഅൻതും, ഇവിടെയൊക്കെ ഈ മണിക്കലൊക്കെ ഈ ഗുന്നയെല്ലാം ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും ഫ ആണ്, ശ്രദ്ധിക്കണം, അംഫു ആവരുത്. അൻഫുസകും വഅൻതും, ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നു. അൻഫുസകും വ, സാക്കിന മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഓക്കെ, അൻഫുസകും വഅൻതും തത്ലൂൻ, തത്തിന് സുക്കൂൻ, തത്ലൂന അല്ല പറയേണ്ടത്, തത്ലൂനൽ കിതാബല്ല, തത്ലൂന, തത്ലൂനൽ കിതാബ. അഫലാ തഅഖിലൂൻ, തഅഖിലൂൻ, ഐനും ഖാഫും ശ്രദ്ധിക്കണം, തഅഖിലൂൻ അല്ല, തഅഖിലൂൻ അല്ല, തഅഖിലൂൻ, തഅഖിലൂൻ, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് അതിൻ്റെ ഗൈനും ഖാഉം കഴിഞ്ഞുള്ള മുഗൾ ഭാഗം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞാണ് ചെറുനാക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് ഖാഫ് വരുന്നത്. തഅഖിലൂൻ. അടുത്ത ആയത്തിൽ വസ്തഈനു ബിസ്സബ്രി വസ്സലാ, വസ്തഈനു, വസ്തഈനു അല്ല, വസ്ത അല്ല, വസ്തഅത, വസ്തഈനു, വസ്തഈനു ബിസ്സബ്രി. സ്വാദ് ശ്രദ്ധിക്കണം, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാന്റെ അക്ഷരമാണത്. അപ്പോൾ ബിസ്സബ്രി, സ സ ബിസ്സബ്രി, വസ്സലാഹ്, ഇവിടെയും സ്വാദ് ശ്രദ്ധിക്കുക. വസ്സലാഹ്, വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ, വസ്സലാഹ്, വസ്സലാഹ്, വസ്സലാത്ത് എന്നല്ല, വസ്സലാത്ത് അങ്ങനെയല്ല, വസ്സലാഹ്. ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ടുള്ള വഖഫാണ് വേണ്ടത്. വ ഇന്നഹ നൂൻ ശദ്ദ് മണിക്കണം. ലകബീറത്തുൻ, ലകബീറ, റ, ലകബീറത്തുൻ, ഇ തൻവീന് ശേഷം ഹംസ, ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കരുത്. ലകബീറത്തുൻ ഇല്ല, ഇല്ല അലൽ ഖാശിഈൻ, ഇല്ല അലൽ, ഇല്ല ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഇല്ല അലൽ പറയരുത്, ഇല്ല അലൽ എന്നല്ല, ഇല്ല അലൽ ഖാശിഈൻ, ഖ തൊണ്ടയുടെ മുഗൾ ഭാഗം, ഇല്ല അലൽ ഖാശിഈൻ, ഖാശിഈൻ. അടുത്ത ആയത്ത് അല്ലദീന യദുന്നൂന അന്നഹും, അല്ലദീന, അല്ലദീന, അല്ലദീന എന്ന് ഹംസയെ കനപ്പിച്ച് പറയരുത്. അൽഹംദുലില്ലാഹി അല്ല, അൽഹംദുലില്ലാഹി. അതുപോലെ അല്ലദീന, അല്ലദീന, അല്ലസീന, ദാൽ ശ്രദ്ധിക്കണം, സി അല്ല, ദാൽ. അല്ലദീന യദുന്നൂന, യദുന്നൂന, യദുന്നൂന എന്നാണ് അധികം ആളുകളും ഓത്. യദുന്നൂന, വാദിൻ്റെ ഉച്ചാരണമൊന്നും അധികം ആളുകൾക്കും അറിയില്ല, പ്രത്യേകിച്ചും തജ്വീദ് നിയമങ്ങളൊന്നും പഠിക്കാത്ത സാധാരണക്കാരിങ്ങനെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കുക. യദുന്നൂന, നൂൻ ശദ്ദ് മണിക്കണം. യദുന്നൂന അന്നഹും, ഇവിടെയും നൂൻ ശദ്ദ് ഖുന്ന ചെയ്യണം. അന്നഹും മുലാഖു, സാക്കിന മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുതമാസിലൈൻ, മണിക്കണം, ഒറ്റ മീമാക്കി ഉച്ചരിക്കണം. അന്നഹും മുലാഖു, മുലാഖു റബ്ബിഹിം വഅന്നഹും, നൂന്ന് ശദ്ദ് ഗുന്ന ചെയ്യണം, ഇലൈഹി റാജിഊൻ, റാജിഊൻ, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, അവസാനത്തിൽ മദ്ദ ആരിദ്ദുർ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ربهم وأنهم إليه راجعون.
1: സൂറ തുൽ ബക്കറയിലെ 44, 45, 46 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 44 മുതൽ 46 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷ്ഷുക്കൂർ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി.

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ യൂനസ് 8 മുതൽ 20 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് അഹമ്മദ് അറിയി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: April 29, 2020 ബുധൻ. പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രവിക്കുവാൻ പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു മായിദ 80 മുതൽ 120 വരെയും സൂറത്തു അൻആം 1 മുതൽ 125 വരെയും ആയത്തുകൾ നമുക്ക് കേൾക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

سلف، ومن عاد فينتقم الله منه، والله عزيز ذو انتقام. أحل لكم صيد

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു മായിദയിലെ 80 മുതൽ 120 വരെ വചനങ്ങളും സൂറത്തു അൻആമിലെ 1 മുതൽ 125 വരെ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അധ്യായം 98, സൂറത്തുൽ ബയ്യിന. വ്യക്തമായ തെളിവ്. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: ലം യകുനി, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കുചേർക്കുന്നവരിൽ നിന്നും. ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുൻഫക്കീന, വേറിട്ടു പോരുന്നവർ, നീങ്ങി വിട്ടു പോരുന്നവർ. ഹത്താ തഅതിയഹും, അവർക്കു വരുന്നതുവരെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: ക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരെ അവിശ്വാസത്തിൽ നിന്നു വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: വചനം രണ്ട്.
2: റസൂലുൻ, അതായത് ഒരു റസൂൽ, മിനല്ലാഹി, അല്ലാഹുയിങ്കിൽ നിന്ന്, യത്ലു, ഓതിക്കൊടുക്കുന്ന, സുഹഫൻ, ചില ഏടുകളെ, മുതഹറ, ശുദ്ധിയാക്കപ്പെട്ട, പരിശുദ്ധമായ.
3: റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹറ,
0: അതായത് ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ വന്നെത്തുന്നതുവരെ.
1: വചനം മൂന്ന്.
2: ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു, കുതുബുൻ, രേഖകൾ, ലിഖിതങ്ങൾ, ഖയ്യിമ, ചൊവ്വയുള്ളതായ, ശരിയായുള്ള, ബലവത്തായ.
3: ഫീഹ കുതുബുൻ ഖയ്യിമ,
0: വക്രതയില്ലാതെ ചൊവ്വായുള്ള പല ലിഖിത രേഖകൾ അവ ഉൾക്കൊള്ളുന്നു.
4: ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ കൊണ്ടുദ്ദേശം ഖുർആനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എഴുത്തും വായനയും അറിയാത്ത ആളായതുകൊണ്ട് അവിടുന്ന് ഏടു നോക്കി വായിച്ചു കൊടുക്കാറില്ല. അപ്പപ്പോൾ വരുന്ന വഹിയെ അപ്പപ്പോൾ തിരുമേനിക്ക് ഹൃദിസ്ഥമാകുകയും അത് ജനങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി അവ അതതവസരങ്ങളിൽ തന്നെ എഴുത്തുകാർ മുഖേന ഏടുകളിൽ എഴുതി സൂക്ഷിക്കലും പതിവായിരുന്നു. ഇതുകൊണ്ടാണ് ഏടുകൾ ഓതിക്കൊടുക്കുന്നുവെന്ന് പറഞ്ഞത്. അവയിൽ അടങ്ങിയ നിയമങ്ങളും തത്വോപദേശങ്ങളുമാണ് ചൊവ്വായ ലിഖിത രേഖകൾ കൊണ്ടുദ്ദേശം. ഈ ആയത്തുകളുടെ സാരം ചുരുക്കത്തിൽ ഇപ്രകാരമാകുന്നു: യാതൊരു തരത്തിലുള്ള വക്രതയോ കോട്ടമോ ഇല്ലാത്തതും ശരിക്കും ചൊവ്വിനുള്ളതുമായ നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ചില ഏടുകളിലായി രേഖപ്പെടുത്തി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കുന്ന ഒരു റസൂൽ അഥവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവ്യക്തമായ തെളിവുകൾ സഹിതം വന്നെത്തുന്നതുവരെയും വേദക്കാരും മുശ്രിക്കുകളുമാകുന്ന അവിശ്വാസികൾ അവരുടെ ദുർമാർഗത്തിൽ ചിരകാലമായി ഉറച്ചുനിന്ന് വരികയായിരുന്നു. റസൂൽ വന്ന് ഖുർആൻ ഓതിക്കേൽപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് ചിലർ വേറിട്ട് പോന്ന് രക്ഷപ്പെടുവാൻ തുടങ്ങിയത്. മറ്റുള്ളവരാകട്ടെ ഭിന്നിപ്പിലും നിഷേധത്തിലും മുഴുകുകയും ചെയ്തു. അല്ലാഹു തുടർന്നു പറയുന്നു.
1: വചനം നാല്.
2: വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി വിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിൻ ബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്കു വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

അവനു നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീൻ, മതത്തെ, മതനടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഖൃജുമാനസരായ നിലയിൽ, സത്യത്തിലേക്കു തിരിഞ്ഞും കൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്സലാത്ത, നമസ്കാരം. വയുഇത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത്ത, സകാത്ത്. വദാലിക, അത്, അതത്രേ. ദീനു, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ.

0: കീഴ്വണക്കത്തെ അല്ലാഹുവിനു നിഷ്കളങ്കരാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവന് ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും അതത്രേ ചൊവ്വായ മാർഗത്തിന്റെ മതം അഥവാ നടപടി.
1: മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് വേദഗ്രന്ഥങ്ങളെപ്പറ്റി പരിചയമില്ലാത്തവരാകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല. എന്നാൽ വേദക്കാരുടെ നില അതല്ല. അവർ വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ളവരാണ്. അവയുടെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ പിഴച്ച് ദുർമാർഗത്തിൽ പതിച്ചുകൊണ്ടിരിക്കെയാണ് വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലും ഖുർആനും അവർക്ക് വരുന്നത്. അതേസമയത്ത് അറേബ്യയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു റസൂലിന്റെ വരവ് അവർ ചിരകാലമായി കാത്തുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ റസൂൽ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ വല്ല പൊരുത്തക്കേടുമുണ്ടോ? അതുമില്ല. ശിർക്കിന്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ ഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത്. അതുതന്നെയാണ് ഖുർആനും ശാസിക്കുന്നത്. എന്നിട്ടുപോലും വേദക്കാർ ഖുർആനിലും റസൂലിലും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. മാത്രമല്ല, അസൂയയും പകയും വെച്ചുകൊണ്ട് തങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ ശാസനകൾക്കും വർഗപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യ നടപടികൾക്കും വിരുദ്ധമായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഭിന്നിക്കുകയാണ് അവർ ചെയ്തത്. എല്ലാ ദുർമാർഗങ്ങളും വിട്ട് ഋജുവായ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവർ എന്നാണ് ഹുനഫ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതപാരമ്പര്യം സ്വീകരിച്ചവരുടെ വിശേഷണമായും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വേദക്കാർ തങ്ങളെപ്പറ്റി തങ്ങൾ ഹുനഫ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം നരകം തന്നെ. അള്ളാഹു പറയുന്നു:
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ

0: തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്തു റഅദിലെ 19 മുതൽ 29 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി അബ്ദുർ റഷീദ് സൂഫി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു റഅദിന്റെ 19 മുതൽ 29 വരെ വചനങ്ങളാണ് നാം കേട്ടത്. 1964 സോമാലിയയിൽ ജനിക്കുകയും 1991 ഖത്തറിലേക്ക് താമസമാക്കുകയും ചെയ്ത് സോമാലിയ ഖത്തർ ഇരട്ട പൗരത്വം നേടിയ, ഇപ്പോൾ ദോഹയിലെ അനസ് ബിൻ മാലിക് മസ്ജിദിലെ ഇമാമായ അൽ ഖാരി അബ്ദുറഷീദ് സൂഫി.
1: ആയിരങ്ങൾ ഒരുമിച്ച് അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്ന വിശുദ്ധ നിമിഷങ്ങളിലെ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
2: യാ അയ്യുഹൻ നബിയ ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമാവാഹും ജഹന്നം വബിഅസൽ മസീർ. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലൂ

انفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون

يحسبون. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل

لكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين ولا تصل على

0: الله
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 73 മുതൽ 93 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്

0: حاد.
1: الله أكبر، الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൽ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ റഅദിലെ 7 മുതൽ 9 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ ഇഖ്ലാസുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് സൂറ ആൽ ഇംറാനിലെ 80 മുതൽ 84 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 80 മുതൽ 84 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നീറുന്ന ഹൃദയങ്ങൾക്ക് തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത് 1-2 വചനങ്ങളാണ്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصافات صفا فالزاجرات زجرا فالتاليات ذكرا സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ സൂറത്തായ സൂറത്തു സ്വാഫാത്താണ് നാം അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു സ്വാഫാത്ത് മക്കിയായ സൂറത്താണ്. മക്കി സൂറത്തുകളുടെ പ്രത്യേകതകൾ വിശ്വാസപരമായ കാര്യങ്ങളാണ് കാര്യമായി മക്കി സൂറത്തുകളിൽ പ്രതിപാദിക്കുന്നത്. വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ് മക്കി സൂറത്തുകളിൽ അധികവും നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല, ഈ സൂറത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ പരാമർശിക്കുന്നിടത്ത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, 1, ബയാനു ഉസൂലുദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുക. ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ വളരെ സംക്ഷിപ്തമായി മുഫസ്സിറുകൾ അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. വ അഹമ്മുഹ അൽ ഉസൂലു സലാസ, അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് 3 അടിസ്ഥാന കാര്യങ്ങളാണ്. 1. അത് തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വം. 2. വൻ നുബുവ, പ്രവാചകത്വം, നുബുവത്ത്. അതേപോലെ തന്നെ വൽ ബഅസു ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് സൂറത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. അതോടൊപ്പം തന്നെ സൂറത്തിൽ മുർസലീങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചരിത്രം, അതും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അമ്പിയാ മുർസലീങ്ങളെക്കുറിച്ചുള്ള ചരിത്രവും സൂറത്തിൽ വിശദീകരിക്കപ്പെട്ടത് കാണാം. മക്കി മദനി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകൾ, സാമാന്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എന്താണ് മക്കി എന്താണ് മദനി എന്ന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കാര്യം, അൽ മക്കിയു ഹിയല്ലതി നസലത്ത് ഖബ്ലൽ ഹിജ്റ. ഈ സൂറത്തുകൾ, മക്കി സൂറത്തുകൾ, ഉൻസിലത്ത്, അത് അവതരിപ്പിക്കപ്പെട്ടത് ഖബ്ലൽ ഹിജ്റ ഹിജ്റക്ക് മുമ്പാകുന്നു. ഫകുല്ലുമ നസല ഖബ്ലൽ ഹിജ്റ ഫഹുവ മക്കി. അപ്പോൾ ഹിജ്റക്ക് മുമ്പ് അവതീർണമായ എല്ലാ സൂറത്തുകളും അത് മക്കിയായിരിക്കും. വ ഇൻ നസല ഫി ഗൈരി മക്ക, മക്കയിൽ വച്ചല്ല അവതരിച്ചതെങ്കിൽ പോലും ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളൊക്കെ തന്നെ മക്കി എന്ന ഗണത്തിലാണ് വരിക. അതേപോലെ തന്നെ വകുല്ലുമ നസല ബഅദൽ ഹിജ്റ ഫഹുവ മദനി. വ ഇൻ നസല ഫി മക്ക, ഹിജ്റക്ക് ശേഷം അവതീർണമായ സൂറത്തുകൾ മദനീ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. ഒരു വേള മക്കയിൽ വെച്ചാണ് അവതരിച്ചതെങ്കിൽ പോലും ഹിജ്റക്ക് ശേഷമാണെങ്കിൽ അത് മദനീ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. ഇതാണ് വളരെ മുൻഗണന അർഹിക്കുന്ന, പ്രാധാന്യമർഹിക്കുന്ന മുഫസ്സിറീങ്ങളുടെ അഭിപ്രായം. സൂറത്തിൽ ഒന്നാമത്തെ വാക്യം വസ്വാഫാതി സ്വഫ എന്നാണ് ആരംഭിക്കുന്നത്. സൂറത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വാഫാത്ത് എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നവ. സ്വഫ് നമുക്ക് പരിചയമുള്ള പദമാണ്, അണി. നമസ്കാരത്തിലൊക്കെ തന്നെ സ്വഫ് നിൽക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സൂറത്ത് ആരംഭിക്കുന്നത് മറ്റു പല സൂറത്തുകളെ പോലെ തന്നെ കസമിൻ്റെ വാവോടുകൂടിയാണ്, അഥവാ സത്യം ചെയ്തു പറയാനുള്ള വാവാണ്, വാവ് കൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. വസ്സാഫാതി സ്വഫ. വസ്സാഫാതി എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നവ. മുഫസ്സിറീങ്ങൾ പറയുന്നു അത് ഐ അൽ മലായിക, മലക്കുകളെക്കുറിച്ചാണ് അണിയായി നിൽക്കുന്നവ എന്ന് പറഞ്ഞത്. സ്വഫൻ, ശരിക്ക് അണിയായിട്ട്, ശരിയായ വിധത്തിൽ. അൽ വാവു വാവുൽ ഖസം. ഇതിലെ വസ്വാഫാത്തി എന്നതിലെ വാവ് കസമിൻ്റെ വാവാകുന്നു, അഥവാ സത്യം ചെയ്തു പറയാനുള്ള വാവാകുന്നു. വല്ലാഹി എന്നൊക്കെ പറയുന്നത് പോലെ. യുഖ്സിമു റബ്ബുന സുബ്ഹാനഹു വ തആല ബിസ്വാഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഫാത്തിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അതേപോലെ തന്നെ അസ്സാജിറാത്ത് അത്താലിയാത്ത്, അതുപോലെ തന്നെ സാജിറാത്തിനെ കൊണ്ടും താലിയാത്തിനെ കൊണ്ടും. തുടർന്നുള്ള വചനങ്ങളിൽ വരുന്ന പദങ്ങളാണ് സാജിറാത്ത് താലിയാത്ത്. വസ്വാഫാത്ത്, ഈ സ്വാഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലായികത്തുൻ തസുഫു ഇൻദ റബ്ബിഹ സ്വഫൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയണിയായി നിൽക്കുന്ന മലക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്തിലെ തന്നെ 165-ാമത്തെ വചനത്തിൽ കാണാം, വ ഇന്നാ ലനഹ്നു സ്വാഫൂൻ, തീർച്ചയായും ഞങ്ങൾ അണിയായി നിൽക്കുന്നവർ തന്നെയാകുന്നു. മലായിക്കത്തുകൾ അവരെക്കുറിച്ച് പറഞ്ഞ കാര്യം അള്ളാഹു എടുത്തു പറയുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനടുക്കിലേക്ക് വന്നു. സ്വഹാബത്തിനെ അവർ വ്യത്യസ്ത വിഭാഗങ്ങളായി, ഹൽക്കകളായി ഇരിക്കുന്നത് കണ്ടു. അവിടും ചോദിച്ചു, മാലി അറാക്കും എസീൻ, എന്താണ് നിങ്ങൾ ഞാൻ ഇങ്ങനെ വ്യത്യസ്ത വിഭാഗമായി അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കാത്തവരായി കാണുന്നത്? അലാ തസുഫൂൻ, നിങ്ങൾക്ക് അണിയായി നിന്നുകൂടെ, അണിയായി നിന്നുകൂടെ. കമാ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നത് പോലെ. ഖാൽ യുതിമ്മൂന സുഫൂഫൽ അവ്വല വയതറാസൗന ഫിസ്സഫി. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്ന രീതി, ആദ്യത്തെ സ്വഫ് പൂർത്തിയാക്കും, പിന്നെ അതിൻ്റെ അടുത്ത സ്വഫ് പൂർത്തിയാക്കും, കാലുകൾ ചേർത്ത് വെക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ രീതി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 430-ാമത്തെ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മലായിക്കത്തുകളുടെ ആ സ്വഫിൻ്റെ രീതി, അല്ലെങ്കിൽ അവരെ വിശേഷണമായി പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ അണിയായി നിൽക്കുന്നു എന്നത്. ഓരോ വിശ്വാസിയുടെയും കടമയാകുന്നു സ്വഫ് സൂക്ഷിക്കുക, നമസ്കാരത്തിൽ സ്വഫിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നത്. പ്രവാചകൻ തിരുമേനിയുടെ ഹദീസ് ആ വിഷയകമായി വളരെ ഗൗരവപൂർവ്വം തന്നെ അവിടുന്ന് സ്വഫിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞത് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഫുദ്ദിൽന അലന്നാസി ബിസലാസ്, മറ്റു മനുഷ്യരിൽ നിന്ന് 3 പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു ഈ സമുദായം. ജുഇലത്ത് സുഫൂഫുന കസുഫൂഫിൽ മലായിക. ഒന്നാമത്തെ പ്രത്യേകത, മലക്കുകളുടെ സ്വഫിനെ സ്വഫ് പോലെ നമ്മുടെ സ്വഫ് ആക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഫായി നിൽക്കണം, അത് മലക്കുകളുടെ സ്വഫിനെ പോലെയാകുന്നു. പിന്നെ തുർബത്തുഹ ലന തഹൂറ, നമുക്ക് മണ്ണ് ശുദ്ധിയുള്ളതാക്കിയിരിക്കുന്നു. ഇദാലം നജിദിൽ മാ, നമ്മൾ വെള്ളം കണ്ടില്ലെങ്കിൽ. അപ്പോൾ വെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ തയമ്മും ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റു സമുദായങ്ങൾക്കില്ലാത്ത, മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രത്യേകതയായി പ്രവാചകൻ പറയുന്നു. അതേപോലെ തന്നെ വജുഇലത്ത് ലനൽ അർദു കുല്ലഹ മസ്ജിദ, നമുക്ക് ഭൂമി എല്ലാ സ്ഥലവും, ഭൂമിയിലെ എല്ലാ സ്ഥലവും പള്ളിയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഹദീസിൽ സ്വഫിൻ്റെ പ്രാധാന്യം പ്രവാചകൻ വളരെ ശക്തമായി, അല്ലെങ്കിൽ ഊന്നി പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 522-ാമത്തെ ഹദീസായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാകുന്നു. പക്ഷേ നമ്മുടെ ആളുകൾക്കിടയിൽ സ്വഫ് ആ കാര്യം പരിഗണിക്കുന്ന കാര്യത്തിൽ പലരും അലംഭാവം കാണിക്കാറുണ്ട്. ഇത്രയൊക്കെ വേണോ? കാലുകൾ അടുപ്പിച്ച് വെക്കുമ്പോൾ പോലും, കാലുകൾ അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞത് പിശാചുക്കൾക്ക് നിങ്ങൾ ഗ്യാപ്പുണ്ടാക്കരുത്, അവർക്ക് വേണ്ടി നിങ്ങൾ ഒഴിവുണ്ടാക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പം അതിനൊക്കെ പരിഹാസപൂർവ്വം കാണുന്ന, അതിനെ വളരെ നിസ്സാരമായി കാണുന്ന ആളുകളെ കാണാൻ സാധിക്കും. നമ്മൾ ആ സഹോദരന്മാരോട് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് തസ്വിയത്ത് സുഫൂഫ്, എങ്ങനെയാണ് സ്വഫ് ശരിയാക്കേണ്ടത്? പ്രധാനമായി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്വഫ്, ഒന്നാമത്തെ സ്വഫ് പൂർത്തിയാക്കി പിന്നെ അതിൻ്റെ അടുത്ത സ്വഫ് പൂർത്തിയാക്കുക എന്നതാണ്. അസ്വഫുൽ അവ്വൽ സുമ്മൽ അവ്വൽ എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ പള്ളികളിൽ ഇമാമിൻ്റെ തൊട്ടടുത്തുള്ള സ്വഫ് പൂർത്തിയാകുന്നത് കാണാം, അത് ശ്രദ്ധിക്കുന്ന ഇമാമുകളാണെങ്കിൽ. പക്ഷേ ശേഷമുള്ള സ്വഫും അതിനുശേഷമുള്ള സ്വഫുമൊന്നും അത്ര കണിശത കാണിക്കാറില്ല. ആളുകൾ വളരെ അകലം ഇട്ടുകൊണ്ടും ഗ്യാപ്പിട്ടുകൊണ്ടുമാണ് നിൽക്കാറുള്ളത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത് സ്വഫിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഫഇന്ന തസ്വിയത്ത സുഫൂഫ് മിൻ തമാമി സ്വലാ, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാകുന്നു സ്വഫ് ശരിയാക്കൽ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, വഅന്ന തറാസ ഫി സുഫൂഫ്, സ്വഫിൽ ഇടതൂർന്ന് നിൽക്കണം, കാലുകൾ അടുത്തടുത്ത് വെക്കുക. സ്വഫുകൾ, ഒന്നാമത്തെ സ്വഫ് പൂർത്തിയായി അതിനുശേഷം രണ്ടാമത്തെ സ്വഫ് പൂർത്തിയാക്കുക എന്നതുപോലെ തന്നെ കാലുകൾ അടുത്തടുത്ത് വെക്കുക. ഇത് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞ കാര്യമാകുന്നു. രണ്ടാമത്തെ വചനം, ഫസ്സജിറാത്തി സജിറാ. സജിറാത്ത് എന്ന് പറഞ്ഞാൽ ആട്ടിക്കളയുന്നവ, അകറ്റിക്കളയുന്നവ, അതേപോലെ തന്നെ തെളിച്ചു കൊണ്ടുപോകുന്നവ എന്നൊക്കെയാണ് അർത്ഥം. മുഫസ്സിരീങ്ങളിൽ, പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ സജിറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന മലായിക്കത്തുകളെക്കുറിച്ചാകുന്നു. അൽ മലായിക്കത്തു തസ്ജുറു സഹാബ ലിയജ്തമിഅ, മേഘങ്ങൾ ഒരു ഭാഗത്തു നിന്ന് തെളിച്ചു കൊണ്ടുപോയി അതിനെ ഒരുമിച്ച് കൂട്ടുന്നു. അങ്ങനെ മേഘങ്ങൾ ഒരുമിച്ച് കൂട്ടി ആ മേഘങ്ങളിൽ നിന്നാണ് മഴ വർഷിക്കുന്നത്. ഖുർആനിലെ 24-ാമത്തെ സൂറത്തായ സൂറത്തുൻ നൂറിലെ 43-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹ സുമ്മ യജ്അലുഹു റുകാമ ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹ. അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യുസ്ജി സഹാബൻ, അല്ലാഹു മേഘങ്ങളെ ഇളക്കി വിടുന്നു, സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ അവയെ കൂട്ടി ഇണക്കുന്നു. ഒരു ഭാഗത്തുനിന്ന് മേഘങ്ങൾ തെളിച്ചു കൊണ്ടുപോയി മേൽക്കുമേൽ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്നു. സുമ്മയജ്അലുഹു റുകാമൻ, എന്നിട്ട് അതിനെ അട്ടിയാക്കുന്നു, ഒന്നിനുമേൽ ഒന്ന് എന്ന രൂപത്തിൽ. അല്ലാഹു പറയുന്നു, ഫതറൽ വദ്ക, മഴയെ നിനക്ക് കാണാം, യഖ്റുജു മിൻ ഖിലാലി, ആ മേഘക്കീറുകൾക്കിടയിലൂടെ പുറത്തു വരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ മേഘങ്ങൾ തെളിച്ചു കൊണ്ടുപോകുന്ന മലായിക്കത്തുകളെക്കുറിച്ചാണ് ഫസ്സാജിറാത്തി സജ്റാ, ഒരു തെളിച്ചു കൊണ്ടുപോകൽ, ഒരു ആട്ടിവിടൽ, ആട്ടിവിടുന്നവ എന്ന് അള്ളാഹു പറഞ്ഞത്. എന്നാണ് മുഫസ്സിലീങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ ആയത്തിലെ പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സജറ യസ്ജുറു സജറൻ, സജറ എന്ന് പറഞ്ഞാൽ ആട്ടിക്കളഞ്ഞു, അതേപോലെ തെളിച്ചുകൊണ്ടുപോയി, ചലിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. എന്നതുപോലെ തന്നെ സ്വാഫാത്ത്, ഒന്നാമത്തെ വചനത്തിലെ സ്വാഫാത്ത് എന്നതിലെ സ്വാഫത്തുൻ ജം ആണ് സ്വാഫാത്ത്. സ്വാഫത്ത് എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നത്, അതിൻ്റെ ബഹുവചൻ രൂപമാണ് സ്വാഫാത്ത് എന്നത്. പദങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ ഒന്നുകൂടി പതിയാൻ, ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച് തസ്ജുറുൽ മയ്യിത്ത മയ്യിത്തൽ കാഫിർ ഇന്ദ മൗതിഹി, അഥവാ കാഫിറായ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്ന, ആ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെക്കുറിച്ചാണെന്നും ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഫസ്സാജിറാത്തി സജറ, ശക്തമായി തെളിച്ചുകൊണ്ടുപോകുന്നവ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അകറ്റിക്കളയുന്നവ തന്നെയാണ് സത്യം, ആട്ടിക്കളയുന്നവ തന്നെയാണ് സത്യം എന്നാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ വചനം ഫത്താലിയാത്തി ദിക്റ, ഫത്താലിയാത്തി എന്നിട്ട് പാരായണം ചെയ്യുന്നു.

0: ആണെന്നാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. മലായിക്കത്തുകൾ മുർസലീങ്ങൾക്ക്, പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ, ദിക്കുറുകൾ എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ അവർ, മലായിക്കത്തുകൾ, അള്ളാഹുവിൻ്റെ ദിക്കുറ് പാരായണം ചെയ്യുന്നവരാണ്. വല്ലാഹു സുബ്ഹാനഹു വ തആല വക്കല ബിദ്ദിക്രി മലായിക തതനസ്സലു ബിഹി അലാ റുസുലി, അല്ല മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ മലക്കുകൾ അത് അമ്പിയാക്കൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഫഹും യത്ലൂന ദിക്ര അലാ റസൂലില്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു അജ്മഈൻ, അവർ അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾക്ക്, ദൂതന്മാർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ദിക്ര് നടത്തുന്ന അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ഉദ്ദേശിക്കപ്പെടാവുന്നതാണ്. അൽ ഖുർആ, ഖുർആൻ ഓതുന്ന ആളുകൾ എന്നും ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ദിക്ർ എന്ന് പേര് വരാൻ കാരണം? ലിഅന്നഹു ദിക്റുല്ലാഹി അസ്സ വജൽ ഫഇന്നഹു മിൻ അഫ്ദലി ദിക്ർ, അള്ളാഹുവിൻ്റെ ദിക്റാകുന്നു അള്ളാഹുവിൻ്റെ കലാം. ദിക്ർ എന്ന് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാകുന്നു ഖുർആൻ. വലിഅന്നഹു യദ്കുറുൽ ഇൻസാൻ ബിറബ്ബി, ഖുർആനിലൂടെ ഒരു ദാസൻ, ഒരു മനുഷ്യൻ റബ്ബിനെ ഓർക്കാൻ കാരണമാകുന്നു. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, വലിഅന്നഹു നദ്കുറുൽ യദ്കുറുൽ ഇൻസാന ബി അഹ്കാമി റബ്ബിഹി, അള്ളാഹുവിൻ്റെ മതവിധികൾ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഒരു കാരണം. നാലാമത്തെ കാരണം, വലി അന്നഹു യുദക്കിറുൽ ഇൻസാന ബി നിഅമി റബ്ബി, തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കലാം. വലി അന്നഹു ദക്കറ ലിമൻ അമില ബിഹി ഐ ഷറഫ വറഫഅഹു കമാ ഖാല തആല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മനുഷ്യനെ ഔന്നത്യത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നു. ഇതൊക്കെയാണ് ദിക്ർ എന്ന് പേര് വരാൻ കാരണം. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ കലാം കൂടുതൽ പഠിക്കുകയും അതിലൂടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
1: ബറകല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സോഫാത്തിലെ 1-2 വചനങ്ങളാണ്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 491 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 491-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
0: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. ഇന്ന് 51, 52, 53 ആയത്തുകളാണ് എടുക്കുന്നത്.

ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള സ്വാഭാവികമായിട്ടുള്ള അബദ്ധങ്ങളും. വഇദ് വഅദ്ന ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ദ എന്നോ ദ എന്നോ ആവരുത്. വഇദ് വഅദ്ന, വഇസ് വഅദ്ന അല്ല, വഇദ് വഅദ്ന. വഅദ്ന ഐന് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗത്തിൽ ആണ്. വഇദ് വഅദ്ന മൂസ അർബഈന, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മുൻഫസിൽ. അർബഈന ലൈലതൻ സുമ്മ, അർബഈന ഐന് ശ്രദ്ധിക്കണം, ലൈലതൻ സുമ്മ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം, ലൈലതൻ സുമ്മ. അതുപോലെ സുമ്മ എന്നതിൽ ഫാഇൻ്റെ ഉച്ചാരണം ഒരിക്കലും സീനായിട്ട് വരരുത്, അത് അർത്ഥം മാറും. സുമ്മ സുമ്മ, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ സുമ്മത്തഖദ്തുമുൽ, സുമ്മത്തഖദ്തുമുൽ ഇജില, ഇജില ജീമിനെ കലക്കല ചെയ്യണം. മിൻബഅദി സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് ഖുർആനിൽ ഒരു ചെറിയ മീം കാണാൻ പറ്റും. മിൻബഅദി, മിൻബഅദി എന്ന് ഓതരുത്, മിൻബഅദി. വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ, ളാലിമൂൻ എന്നതിലെ ദാദ് ളാലിമൂൻ എന്ന രൂപത്തിലല്ല ഓതേണ്ടത്, വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. ളാലിമൂൻ എന്നാവരുത്, ളാലിമൂൻ. അടുത്ത ആയത്ത് ثم عفونا, ثم ഇവിടെയും ثم ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ, എന്നാൽ ദാലിനേക്കാൾ കൂടുതലായിട്ട് അല്പം പുറത്താവണം, അതാണ് സുമ്മ. സുമ്മ സീനാവരുത്, അർത്ഥം മാറും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം. സുമ്മ അഫൗന, അഫൗന തൊണ്ടയുടെ മധ്യഭാഗമാണ് അയന്, അഫൗന അല്ല അഫൗന. സുമ്മ അഫൗന അൻകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻകും, മീമുസാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഗ മുത്തമാസിലൈൻ. മുത്തമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരമാണ്, അവിടെ ഇത് ഗം ചെയ്യണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഒരേ അക്ഷരമാണ് ഇത് ഗ മുത്തമാസിലൈൻ. മിംബഅദി, ഇവിടെയും ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിംബഅദി, മിം ബഅദി ദാലിക, ദാലികല്ല ദാലിക, ലഅല്ലകും തശ്കുറൂൻ, തശ്കുറൂൻ ഷീനിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തശ്കുറൂൻ. വഇദ് ആതൈന, വഇദ് ആതൈന ദാലിന്റെ ഉച്ചാരണം വഇസ് അല്ല, വഇദ്, വഇദ് ദാ ദി ദു അദ് അദ്. വഇദ് ആതൈന മൂസൽ കിതാബ വൽ ഫുർഖാന, വൽ ഫുർഖാന അല്ല വൽ ഫുർഖാ, തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് കഴിഞ്ഞ് ആണ് ഖാഫിൻ്റെ മഖ്റജ്, ചെറുനാക്കിൻ്റെ അടുത്തായിട്ട് ഖാ. അപ്പോൾ വൽ ഫുർഖാന, വൽ ഫുർഖാന ലഅല്ലകും, ലഅല്ലകും ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ലഅല്ലകും അല്ല ലഅല്ലകും തഹ്തദൂൻ, ലഅല്ലകും തഹ്തദൂൻ. ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, തഹ്തദൂൻ എന്ന് ലഅല്ലകും തഹ്തദൂൻ ഇങ്ങനെ ഓതിപ്പോകരുത്, തഹ്തദൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ നോക്കൂ, 51 വഅൻതും ളാലിമൂന,
അടുത്തത് തഷ്കുറൂന, പിന്നെ തെഹ്തദൂന, എല്ലാം ഫത്തഹാണല്ലോ. അപ്പോൾ നമ്മൾ നിർത്തുന്ന സമയത്ത് ദാലിമൂൻ സുക്കൂൻ, തഷ്കുറൂൻ സുക്കൂൻ, തെഹ്തദൂൻ സുക്കൂൻ, ഇങ്ങനെ സുക്കൂനിലാണ് നിർത്തുന്നത് കൊണ്ടാണ് അഥവാ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ വരുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതാണ് മദ്ദ് ആയതിൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 51, 52, 53 ആയത്തുകളാണ് ഉദിക്കൽപ്പിച്ചത്.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: إِنَّا سَمِعْنَا قُرْآنًا عَجَبًا
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. إِنَّا سَمِعْنَا
3: فَقَالُوا إِنَّا سَمِعْنَا قُرْآنًا عَجَبًا
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് ഫത്ഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാക്കുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്തു ഫത്തഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത്
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.
2: ولقد

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെ പ്രാമാണികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറത്തു മുർസലാത്ത് 43 മുതൽ 50 വരെ വചനങ്ങളും സൂറത്തു ഇൻസാൻ 1 മുതൽ 4 വരെ വചനങ്ങളും ഇന്ന് നാം കേൾക്കുന്നു. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുർസലാത്തിലെ 42 വരെയാണ് നമ്മൾ കഴിഞ്ഞതിൽ ഓതിയത്. ഇനി ബാക്കി നോക്കാം നിയമങ്ങൾ. കുലു വഷ്റബു ഹനീഅൻ മദ്ദ് മുത്തസിലാണ്. പിന്നെ ബിമാ കുന്തും തൻവീന് ശേഷം നൂൻ സാക്കിന് ശേഷം താ ഇഖ്ഫ ആണ്. ഇന്ന നൂൻ ശദ്ദ് നന്നായിട്ട് ഉന്നത്ത് വേണം. വൈലുൻ യോമ ഇതില്ലിൽ നേരത്തെ വന്നു, 3-4 തവണ യാത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വൈലുൻ യ തൻവീന് ശേഷം യാ, ഇതാം ബിഗുന്ന. യോമ ഇതില്ലിൽ തൻവീന് ശേഷം ലാമ്, ഇതാം ബിലാഗുന്ന. കുലു വത്തമത്തഴു കലീലൻ, കലീലൻ തൻവീന് ശേഷം ഹംസ ഇൽഹാറ്. പിന്നെ ഇന്നക്കും രണ്ട് മീം ഒന്നിച്ചു വന്നു, നന്നായിട്ട് മടിച്ച് ഓതാ. വയലും യോമേതിൽ മുഖദീബിൻ, വീണ്ടും അതേ നിയമം. തെൻവിന് ശേഷം യാ, ഇതാംബിഗുന്ന. യോമ ഇതില്ലിൽ തെൻവിന് ശേഷം ലാമ്, ഇതാംബിലാകുന്ന. ഇതാ കൈലലഹും ഇർക്കാഴു ലായ ഇർക്കാഴു. വയലും യോമേതിൽ മുഖദീബിൻ, വീണ്ടും അതേ ആയത്ത്. ഇതാംബിഗുന്നയും ഇതാം ബിലാകുന്നയും. ഹദീസിൻ ബാദഹു ഹദീസിംബ ഇഖലാബ്, ഉന്നത്തോടു കൂടി ഇഖ്ലാബിയ, പിന്നെ ബഅദഹു യുമ്നു. നമുക്ക് ഓതാം.
3: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം,
4: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
2: 43 ആയത്ത് മുതലാണ്.

ഇനി സൂറത്തുൽ ഇൻസാനാണ്, അതിലെ ഏതാനും ആയത്തുകൾ നോക്കാം. ഹൽ അതാ അലൽ ഇൻസാനി, നൂൻ സാകിന പിന്നെ സീന് ഇഖ്ഫാ ഹീനു മിന, തൻവീന് ശേഷം മീമ് നന്നായിട്ട് മണിക്കുക. ലം യകുൻ ഷ, അത് നൂൻ സാകിന ശേഷം സീന് ഇഖ്ഫാ ഷൈ അമ്മ, തൻവീന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഇന്ന നൂൻ ഷദ് നല്ല മണിക്കുക. ഖലഖന ഇൻസാന, വീണ്ടും ഇൻസാൻ ഇഖ്ഫാ മിൻ നുത്ഫത്തിൻ ഇദ്ഗാം, രണ്ട് നൂൻ ഒന്നിച്ചു വന്നു. നുത്ഫത്തിൻ അംശ, തൻവീന് ശേഷം ഹംസ. അംശാ ജിന്ന, തൻവീന് ശേഷം നൂന് നന്നായിട്ട് മണിക്കുക. ഫജഅൽനാഹു സമീഅംബ, സമീഅംബ ഇഖ്ലാബ്, തൻവീന് ശേഷം ബ. ഇന്ന ഹദൈനാഹു സബീല, ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. മീമ് ഷദ്ദിൽ നന്നായിട്ട് മണിക്കുക. ഇന്ന നൂന് ഷദ്ദിൻ്റെ പിന്നെ മദ് മുംഫസിൽ. ലിൽ കാഫിരീന സലാസില വ അഗ്ലാല വ, തൻവീന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. ഇന്നൽ അബ്റാറ യഷ്റബൂന മീൻ കസിൻ, തൻവീന് ശേഷം നൂൻ സാക്കിന് ശേഷം കാഫ് ഇഖ്ഫാ. മിസാജുഹ കാഫൂറ. ഐനൻ യഷ്റബു, തൻവീന് ശേഷം യാ ഇദ്ഗാം ബേഗുന്ന. ഇബാദുല്ലാഹി ഫജ്റൂനഹ തഫ്ജീറ. അത്രയും മതി, നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: ആ എപ്പിസോഡിൻ്റെ സമയം തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ഇത് നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 43 മുതൽ 50 വരെ വചനങ്ങളും സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 4 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 124 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 79 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.